ശരരാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. ലക്ഷ്മീമഹീ തദനുരൂപ നിജാനുഭാവ നീളാദി ദിവ്യ മഹിഷീകര പല്ലവാനാം ആരുണ്യ സംക്രമണ തക്കില സാന്ദ്രരാഗൌ ശ്രീ വെങ്കടേശ ചരണൌ ശരണം.

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

ശ്രീവേങ്കടേശചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യൌ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീവേങ്കടേശചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്ത്രമുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്ത്രമുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 17 വ്യാഴാഴ്ച. കൊല്ലവർഷം 1202 കന്നിമാസം 1 അനിഴം നക്ഷത്രം. അൽബേർ കമ്യു പറഞ്ഞിട്ടുള്ള ഒരു വാചകം കേട്ടാലോ, കഠിനമായ തണുപ്പുള്ള ശൈത്യകാലത്തിന്റെ നടുവിലാണ് എന്നുള്ളിൽ ഒരിക്കലും തോൽക്കാത്ത ഒരു വേനൽക്കാലമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ചുറ്റും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോയെന്ന് തോന്നാം. എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധികളിലാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി പുറത്തു വരുന്നത്. പുറത്തെ ഇരുട്ടിനെ ഭയക്കാതെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തിൽ വിശ്വസിക്കുക. ഏതൊരു കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശരി അഥവാ യെസ്. പല കാര്യങ്ങളിലും നാം യെസ് മൂളും വരും വരാഴികകൾ ആലോചിക്കാതെ തന്നെ. ഒരാൾ നമ്മോട് പൈസ കടം ചോദിച്ചു എന്നിരിക്കുക, നാം ശരി നോക്കട്ടെ തരാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്ക് ആശ കൊടുക്കുന്നു. അയാൾ അത് മുതലാക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഓരോ സഹായങ്ങൾ ചോദിച്ച് പലരും, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ബന്ധുക്കളും എത്തും. ഇവിടെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന കാര്യം നോ എന്ന വാക്കാണ് ഏറ്റവും ശക്തിയുള്ളത് എന്ന് വേണ്ട. എവിടെ നോ പറയണം എന്ന വ്യക്തമായ ധാരണയുള്ള വ്യക്തികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പലർക്കും അറിയാത്ത കാര്യമാണ് തനിക്ക് പറ്റാത്ത കാര്യം എന്താണ്, തനിക്ക് വേണ്ടാത്ത കാര്യം എന്താണ്, ഞാൻ ചെയ്യരുതാത്ത കാര്യം എന്താണ്, എന്തു വേണ്ട എന്നൊരു വ്യക്തി കൃത്യമായി തീരുമാനിക്കുന്നിടത്ത് അയാളുടെ ജീവിതം മാറും. സ്നേഹമെന്നത് സമയം പോലെ ആർക്കും ആർജിക്കാവുന്ന ഏറ്റവും നല്ല വസ്തുവാണ്. അത് ഏറെ അളവിൽ ഏവർക്കും ലഭ്യമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സ്നേഹമെന്നത് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ ആവനാഴിയിൽ മോക്ഷം കിട്ടാതെ കിടക്കുന്ന അമ്പുകളാണ്. സ്നേഹം പോലെ തന്നെയാണ് കൊച്ചു കൊച്ചു അഭിനന്ദനങ്ങൾ, നന്ദി പ്രകടനം, നല്ല വാക്കുകൾ. ഇവയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കൃത്യമായി ഉപയോഗിച്ചാൽ നല്ലയൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. ഉണർന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എല്ലാ ദിവസവും ഒരു മാറ്റവുമില്ലാതെ പെരുമാറുന്ന അംഗങ്ങൾ ഉണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. എന്നാൽ വളരെ കാര്യക്ഷമമായ കൃത്യമായ സമയപരിധിക്കുള്ളിൽ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിയും അടുക്കള, വീട്, പരിസരം ഇവ വൃത്തിയായി സൂക്ഷിച്ചും ഒരു വീടിനെ വീടാക്കുന്ന ധാരാളം സ്ത്രീജനങ്ങളുണ്ട്. പലപ്പോഴും അവർക്ക് തിരികെ ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും പരാതികളും ആയിരിക്കും. എന്നാലും പലരും എന്തോ ബാധ്യതയുടെ പേരിൽ അല്ലെങ്കിൽ തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഇതെല്ലാം സഹിച്ച് ജീവിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെങ്കിലും തന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പ്രകടിപ്പിക്കുന്നവർക്ക് സമൂഹം കൽപ്പിക്കുന്ന ഒരു പേരുണ്ട്, അഹങ്കാരി. തെറ്റൊന്നും ചെയ്യാതെ തന്റെ തുറന്നു പറച്ചിലിന്റെ പേരിൽ, നോ പറയുന്നതിന്റെ പേരിൽ നാമൊക്കെ പലപ്പോഴും അഹങ്കാരി എന്ന പദത്തിന് അർഹരാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മനസ്സ് വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് ആ പട്ടം അങ്ങ് സ്വീകരിക്കുക. നാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രതികരിക്കാൻ മുതിരാതെ മൗനം അവലംബിക്കുക. കാരണം അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത് അർത്ഥപൂർണമായ മൗനം തന്നെയാണ്. ഏതവസ്ഥയിലും പ്രതികരണശേഷി നഷ്ടപ്പെടുത്താതെ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി നോ പറയേണ്ട സ്ഥലത്ത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സന്തോഷം, സമാധാനം അത് ഏറെ വലുതായിരിക്കും. എന്നാൽ താൽക്കാലികമായ പ്രശ്നപരിഹാരത്തിനായി നോ പറയേണ്ട ഇടങ്ങളിൽ യെസ് പറയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് നമ്മുടെ വരും നാളുകളിലെ സമാധാനവും സന്തോഷങ്ങളുമാണ്. ധാരാളം വാഗ്ദാനങ്ങൾ ഒരു ലോഭവുമില്ലാതെ തരികയും കൂടെ കൂടെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ കരുതിയിരിക്കുക, അത് അപ്പക്കഷണങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുകയും പിന്നീട് ഉപാധികളോടെ വീണ്ടും അടുത്തുകൂടി നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ മാത്രമേ അറിയൂ. അവർക്ക് കൊടുക്കാൻ ധാരാളമുണ്ടെങ്കിലും അതിന് തീർത്തും മുതിരില്ല. ഇങ്ങനെ ധാരാളം ആളുകൾ, വിവിധ പ്രകൃതവും സ്വഭാവവും സംസ്കാരവും ഉള്ളവർ നമുക്ക് ചുറ്റും വിഹരിക്കുന്നു. ആദ്യമേ മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിധിയെ പഴിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെയും ശരിയായ നിലപാടുകൾ എടുക്കാൻ ശീലിക്കുക. നോ പറയേണ്ടടുത്ത് എവിടെയായാലും ഉറച്ച സ്വരത്തിൽ നോ പറയുക. ജീവിതം ആനന്ദമയമാക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ? മോഹ

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 17-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയെ തുടർന്ന് ഹൈദരാബാദ് നിസാം കീഴടങ്ങുകയും ഹൈദരാബാദ് പ്രവിശ്യ ഔദ്യോഗികമായി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയും ചെയ്തത് 1948 സെപ്റ്റംബർ 17-ാണ്. ഈ ദിനം ഹൈദരാബാദ് വിമോചന ദിനമായി ആഘോഷിക്കുന്നു. തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവും ദ്രാവിഡ കഴകം പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനുമായ പെരിയോർ ഇ.വി. രാമസ്വാമി ജനിച്ചത് 1879 സെപ്റ്റംബർ 17-ാണ്. ജാതി വ്യവസ്ഥയ്ക്കും സ്ത്രീ അടിച്ചമർത്തലിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹത്തിന്റെ ജന്മദിനം തമിഴ്നാട് സർക്കാർ സാമൂഹിക നീതി ദിനമായി ആചരിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ജനിച്ചത് 1950 സെപ്റ്റംബർ 17-ാണ്. ഗുജറാത്തിലെ വഡ്നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യത്തുടനീളം സേവാ ദിവസായി ആചരിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴയ ലിഖിത ഭരണഘടനകളിൽ ഒന്നായ അമേരിക്കൻ ഭരണഘടന ഫിലാഡൽഫിയയിൽ വെച്ച് ഒപ്പുവെക്കപ്പെട്ടത് 1787 സെപ്റ്റംബർ 17-ാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജോർജ് വാഷിംഗ്ടൺ തുടങ്ങിയ നേതാക്കൾ ഇതിൽ ഒപ്പുവെച്ചു. അമേരിക്കയിൽ ഈ ദിനം ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു. ദേവശില്പിയായ വിശ്വകർമാവിന്റെ ജന്മദിനമായി കണക്കാക്കപ്പെടുന്ന വിശ്വകർമ്മ പൂജ പ്രധാനമായും ഉത്തരേന്ത്യയിലും വ്യവസായ മേഖലകളിലും ആഘോഷിക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ 17-ാണ്. തൊഴിലാളികളും എഞ്ചിനീയർമാരും തങ്ങളുടെ ആയുധങ്ങളും യന്ത്രങ്ങളും പൂജിക്കുന്ന ദിനം കൂടിയാണ് ഇത്. വഡോദരയെ ഇന്ത്യയിലെ പ്രധാന സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രമാക്കി മാറ്റിയ മഹാരാജ സായാജി റാവു ഗെയ്ക്വാദ് മൂന്നാമൻ നിർബന്ധിത സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മകളും ഈ ദിനത്തോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ സംഘടനാ മികവ് കൊണ്ടും വാക്ചാതുരി കൊണ്ടും ലോകശ്രദ്ധ നേടിയ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ്, ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടർച്ചയായി 3 തവണയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലെത്തിയ പ്രമുഖ രാഷ്ട്രീയ നേതാവ്. ഇന്ന് സെപ്റ്റംബർ 17 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗറിലാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ജനിച്ചത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘിലൂടെ സാമൂഹിക രംഗത്തേക്ക് കടന്നുവന്ന അദ്ദേഹം പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയിൽ സജീവമായി. 2001 മുതൽ 2014 നീണ്ട 13 വർഷക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മികച്ച സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊടുത്തു. 2014 ഭാരതത്തിന്റെ 14 പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്ത അദ്ദേഹം 2019 തുടർന്ന് 2024 വാരണാസി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് തുടർച്ചയായി 3 തവണയും പ്രധാനമന്ത്രി പദവിയിലെത്തി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വ്യക്തിയാണ് നരേന്ദ്രമോദി. ഡിജിറ്റൽ ഇന്ത്യ, സ്വച്ഛ് ഭാരത് അഭിയാൻ, മേക്കിംഗ് ഇന്ത്യ, ജൻധൻ യോജന തുടങ്ങിയ വിപ്ലവകരമായ പദ്ധതികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. കൂടാതെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിലും അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. ശക്തമായ തീരുമാനങ്ങൾ കൊണ്ടും കാഴ്ചപ്പാടുകൾ കൊണ്ടും ലോകവേദികളിൽ ഭാരതത്തിന്റെ പേര് മുന്നിലെത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ജന്മദിനവേളയിൽ ആശംസകൾ അറിയിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: Info at 7.
3: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ഒറ്റപ്പാലം ശിശുവികസന പദ്ധതി ഓഫീസിന് കീഴിലുള്ള 161 അംഗനവാടികളിലേക്ക് 2026-27 സാമ്പത്തിക വർഷം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ 25 സെപ്റ്റംബർ ഉച്ചയ്ക്ക് 2 PM ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-2245-627, ഒരിക്കൽ കൂടി 0466-2245-627. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ വകുപ്പുകളിൽ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തും. ഇരു വകുപ്പുകളിലും ഓരോ ഒഴിവുകൾ വീതമാണുള്ളത്. ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയോ അതിന് തത്തുല്യമായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 22 സെപ്റ്റംബർ രാവിലെ 10 നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-257-2640, ഒരിക്കൽ കൂടി 0491-257-2640. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് കെമിസ്ട്രി ഗസ്റ്റ് ലെക്ചർ തസ്തികയിലേക്ക് നിയമനം നടത്തും. കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് അവസരം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 22 സെപ്റ്റംബർ രാവിലെ 11 അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-2212-223, ഒരിക്കൽ കൂടി 0466-2212-223. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ പശുവളർത്തലിൽ സൌജന്യ പരിശീലനം നൽകും. സെപ്റ്റംബർ 24-25 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 0491-281-5454 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കയ്യിൽ കരുതണമെന്ന് അധികൃതർ അറിയിച്ചു. കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സെപ്റ്റംബർ 22 മുതൽ ആരംഭിക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെയായിരിക്കും വിതരണം. കാറ്റഗറി 1 സർട്ടിഫിക്കറ്റുകൾ സെപ്റ്റംബർ 22 കാറ്റഗറി 2 സർട്ടിഫിക്കറ്റ് 23 നൽകും. കാറ്റഗറി 3 സെപ്റ്റംബർ 24 കാറ്റഗറി 4 25 വിതരണം ചെയ്യും. സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുന്നതിനായി ഉദ്യോഗാർത്ഥികൾ പരീക്ഷയുടെ ഒറിജിനൽ ഹാൾ ടിക്കറ്റുമായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ നേരിട്ടെത്തേണ്ടതാണ്. റേഷൻ കാർഡിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്താതെ മണ്ണാർക്കാട് താലൂക്കിലെ കാർഡ് ഉടമകൾ സെപ്റ്റംബർ 25 അത് രേഖപ്പെടുത്തണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ വിവരങ്ങൾ നൽകാം. മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എല്ലാ റേഷൻ കടകളിലും ലഭ്യമാണ്. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ സിവിൽ സർവീസ് കായികമേള സെപ്റ്റംബർ 17-18 തീയതികളിൽ നടക്കും. മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന മേളയിൽ 19 കായിക ഇനങ്ങളിലായി വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് 300 ജീവനക്കാർ പങ്കെടുക്കും. വ്യാഴാഴ്ച രാവിലെ 10 ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TM ശശി MLA കായികമേള ഉദ്ഘാടനം ചെയ്യും. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് A. അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജീവനക്കാർ രാവിലെ 9 മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അറിയിച്ചു. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ രാവിലെ 8 എത്തേണ്ടതാണ്. അനധികൃത ബോർഡുകളും കൊടിമരങ്ങളും നീക്കം ചെയ്യാൻ തരൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും നടപ്പാതകളിലും സ്ഥാപിച്ചിട്ടുള്ള അനധികൃത കൊടിമരങ്ങളും ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും തോരണങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും വ്യക്തികളും സ്ഥാപിച്ചിട്ടുള്ള പ്രചാരണ സാമഗ്രികൾ ബന്ധപ്പെട്ടവർ സ്വമേധയാ നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം പഞ്ചായത്ത് ഇവ നീക്കം ചെയ്യുകയും നീക്കുന്ന ഓരോ ബോർഡിനും ബാനറിനും 5,000 രൂപ വീത പിഴ ഈടാക്കുകയും ചെയ്യും. കൂടാതെ ഇവ ശാസ്ത്രീയമായി സംസ്കരിക്കും പരിഷ്കരിക്കുന്നതിനുള്ള ചെലവും ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കുമെന്ന് സെക്രട്ടറി വ്യക്തമാക്കി. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കിലെ ഇലക്ട്രിക്കൽ വയറിംഗ് കേബിളുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 18 ഉച്ചയ്ക്ക് 2 മണി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491 2572640. ഒരിക്കൽ കൂടി 0491 2572640. ആലത്തൂർ അഡീഷണൽ ICDS പ്രൊജക്ടിലെ 121 അംഗണവാടികളിലേക്ക് പോഷണ ബാല്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുട്ട പാൽ എന്നിവ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ സെപ്റ്റംബർ 29 ഉച്ചയ്ക്ക് 1 മണിക്കകം ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491 2252407. ഒരിക്കൽ കൂടി 0491 2252407. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
2: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിക്കാലം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഫണ്ടെടുക്കാൻ സമരം, സ്വിമ്മിംഗ് പൂൾ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ സമരം, അങ്ങനെ കുറെ പൊളിഞ്ഞ സമരങ്ങൾ. നിനക്ക് മതിയായില്ലേ?
1: കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സമരം ജയിച്ചേനെ. നിങ്ങൾക്കൊക്കെ നോക്കി നല്ല താല്പര്യം.

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
8: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിങ്സ്. ഒരു ചെറിയ ഇമാജിനേഷൻ പറയട്ടെ. ഇപ്പോ 2027 വന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് വിചാരിക്കാം. 2027 വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചോദിക്കുക? പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരം കിട്ടണം എന്നില്ല. 2027 വന്ന് മുമ്പിൽ നിന്നാ എന്ത് കാര്യം ചോദിക്കും, എന്തായിരിക്കും നിങ്ങൾ പറയുക? ശരിക്കും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഫ്യൂച്ചർ, ഒരു പക്ഷേ ഫ്യൂച്ചറിലെ ഒരു സമയം വന്ന് നമ്മളുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഒരു പക്ഷേ, ചിലപ്പോൾ പല ആളുകളും ഈ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, ഇന്ന് തുടങ്ങാമായിരുന്നല്ലോ എന്ന്. കാരണം ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ സങ്കടപ്പെടുന്നത് വലിയ അവസരങ്ങൾ നഷ്ടപ്പെട്ടതല്ല, ദിവസവും ചെയ്യാതിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെച്ചതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതാദ്യം മാറ്റിവെക്കുക. അതായത് കുഞ്ഞു കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്ന കുറേ കാര്യങ്ങളില്ലേ, എന്തിനാണ് അത് നാളേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യം? ചെറിയ കാര്യങ്ങൾ, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ അപ്പപ്പം തന്നെ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും അടിപൊളി. ഇനിയിപ്പോൾ ഫ്യൂച്ചർ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് ഖേദിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ ചെയ്തല്ലോ, എന്തെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. എന്തായാലും എഴുത്തോലയിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. നല്ലൊരു കിടിലൻ ട്രാക്ക് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

0: അറിയാം. ഇനി ആദ്യം പിടിച്ച് അവൻ കേറും.
1: അതോ

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മളൊക്കെ ലൈഫ് മാറ്റണം എന്ന് പറയും, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കണം, അടിപൊളിയാക്കണം എന്നൊക്കെ പറയും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ പറഞ്ഞ ഇന്നതൊട്ട് ശരിയാവാം എന്ന് വിചാരിക്കുന്ന ആൾ പറയും, അല്ലെങ്കിൽ ഇന്ന് വേണ്ട, ഇന്നൊരു നല്ല ദിവസമല്ല, അടുത്ത ദിവസം നല്ല ദിവസമാണ്, അടുത്ത ദിവസം തൊട്ട് സെറ്റാകാം, അടുത്ത ദിവസം തൊട്ട് പുതിയൊരു മനുഷ്യനാകാൻ ഞാൻ ശ്രമിക്കും. ഇന്ന് ഇപ്പോ എന്നുള്ള സംഗതികൾ പലപ്പോഴും നമുക്കൊരു പേടിയാണ്. അയ്യോ, ഇപ്പൊ ചെയ്യണോ, ഇപ്പൊ വിളിക്കണോ, പെട്ടെന്നൊന്ന് അയാളെന്ന് വിളിച്ചേന്ന് പറയുമ്പോഴത്തേക്കും ചില ആളുകൾ ഇങ്ങനെ പരിങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, ഇപ്പൊ തന്നെ വിളിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ഓർക്കും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, ജിമ്മ്, ഡയറ്റ്, 50 പേജ് ഞാൻ ഒരു ദിവസം വായിക്കും, രാത്രി 10 മണിക്ക് കൃത്യമായി ഉറങ്ങും, ഇതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും വീണ്ടും റീസെറ്റാവും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു റൂൾ മാത്രം മതി, 1% ബെറ്റർ ആവാൻ നോക്കുക. ഇന്നലത്തേക്കാൾ ഇന്നൊരു പേജ് കൂടെ കൂടുതൽ വായിക്കുക, 5 മിനിറ്റ് നേരത്തെ ഉറങ്ങുക, ഇന്നലത്തേക്കാൾ 5 മിനിറ്റ് നേരത്തെ ഉറങ്ങുക. ഒരു ലിഫ്റ്റിന് പകരം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ലിഫ്റ്റാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സ്റ്റെയർ കയറുക. അതൊക്കെയാണ് പുരോഗതി. പെർഫെക്ഷൻ അല്ല, കൺസിസ്റ്റൻസിയിലാണ് കാര്യം എന്ന് മനസ്സിലാക്കണം. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റ് ആവാത്തതിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: അതൊന്നുമല്ല. ഇനി നമ്മൾ കൊണ്ട് ചെറുപ്പത്തി മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെല്ലാ മനുഷ്യരും ആഘോഷിക്കുന്നത് റിസൾട്ടാണ് അല്ലെ. മിണ്ടാതിരുന്ന് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കൂ എന്നാണ് കോട്സ് ഒക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് കാണാൻ കഴിയാത്ത ചില വിജയങ്ങളുണ്ട്. ആരും അറിയാതെ 20,000 സ്റ്റെപ്പ് ഒക്കെ നടന്ന് വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരുടെ ആ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം അവർ എല്ലാ ദിവസവും ഈ നടക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ 20,000 സ്റ്റെപ്പ് ഒരു ദിവസം നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആളുടെ

ഹെൽത്തി ലൈഫായിരിക്കും നമ്മൾ കാണുന്നത്, പക്ഷെ അതിന്റെ പിന്നിൽ അദ്ദേഹം എടുക്കുന്ന ഒരു എഫർട്ട് നമ്മൾ കാണുന്നു. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു 20 മിനിറ്റ് മാത്രമായിരിക്കും ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോ മുഴുവൻ സമയവും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് പഠിച്ചിട്ട് മാർക്കും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടുന്ന കുട്ടികളെ നോക്കുമ്പോഴത്തേക്കും അവര് ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊന്നും ചിലപ്പോ നമുക്ക് കാണാൻ പറ്റില്ല, ഇതൊന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ആവില്ല, സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്യില്ല, പക്ഷേ റിസൾട്ടുകൾ ഉണ്ടാകും. ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ സ്റ്റോറി ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് നേടി വിജയങ്ങൾ വരിക്കുന്ന ആളുകളുടെ കഥകൾ നമുക്ക് കാണേണ്ടി വരും. അതിന് പിന്നിൽ അവരെടുത്ത എഫേർട്ടല്ലേ ശരിക്കും നമ്മൾ കാണേണ്ടതും അറിയേണ്ടതും എന്നുള്ളതാണ്. കയ്യടി കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടാകാം, പക്ഷെ ആ ദിവസങ്ങളിലും ശരിയായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു സ്കില്ലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇനി ഒരു ചെറിയ റിക്വസ്റ്റ് പറയാനുണ്ട്. ആ റിക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പാട്ടായാലോ? പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ആ റിക്വസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മിററിൽ നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കണം. ഇന്നത്തെ എന്നെ കണ്ട് നാളെ ഞാൻ നന്ദി പറയോ എന്നുള്ളൊരു ചോദ്യം. അതിനുത്തരം പറയേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. ഒരു ഗ്ലാസ് എക്സ്ട്രാ വെള്ളം കുടിച്ചാൽ മതി, 10 മിനിറ്റ് എക്സ്ട്രാ നടന്നാൽ മതി, എക്സ്ട്രാ ഒരു പേജ് വായിച്ചാൽ മതി, കുറച്ച് സമയം നേരത്തെ എഴുന്നേറ്റാൽ മതി. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ 1% മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരാളോട് സ്നേഹത്തോടെ സംസാരിച്ചാലും മതി അല്ലെ. ഇതൊക്കെ നിങ്ങളെ ഓരോ ദിവസവും അടിപൊളിയാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ലൈഫ് ഒരു ദിവസം കൊണ്ട് മാറുന്ന ഒരു സംഗതിയല്ല. ലൈഫ് ഇങ്ങനെ പടർന്നു പന്തലിച്ച് ഇങ്ങനെ കിടക്കല്ലേ. പക്ഷേ നിങ്ങൾ ഒരു ദിവസം എടുത്ത നല്ല തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് മുഴുവൻ മാറ്റിയേക്കാം. അതുകൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്നതിനേക്കാൾ ഇന്ന് മുതൽ 1% അടിപൊളിയായിട്ട് നാളേക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ 1% എക്സ്ട്രാ ചെയ്യും. ഇന്നിപ്പോൾ എനിക്കത് പറ്റിയില്ല, പക്ഷേ ഞാൻ ഇനി തൊട്ട് 1% കൂടെ എക്സ്ട്രാ ചെയ്യും. അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന വാക്കുകളൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഏറ്റവും നല്ല ദിവസം എപ്പോഴും ഇന്നാണ്, ഈ സമയമാണ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഏറ്റവും നല്ല ദിവസവും ഏറ്റവും നല്ല സമയവും ദാ ഇന്നാണ്, ഇപ്പോഴാണ്. എഴുത്തോലയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇന്നത്തെ എഴുത്തോലയുടെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും നാളെ ഇതേ സമയം കേട്ടുമുട്ടാം. Till then.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. യെസ്, അപ്പോൾ ദേ സമയം കൃത്യം 8 മണിയാകുന്ന സമയത്ത് അഹല്യ വിഷസുമായി ആരാ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ആയില്യ. കൃത്യമാണല്ലോ, വ്യക്തമാണല്ലോ. യെസ്, ഞാൻ ആയില്യാണ് കേട്ടോ. അപ്പോ എന്തൊക്കെ വിശേഷം? ഇന്ന് 17-ാം തീയതി ആയിട്ടുണ്ടല്ലേ, സെപ്റ്റംബർ 17-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. അങ്ങനെ ഈ വീക്കിന്റെ മിഡ് ടൈം, അതായത് ഈ നടുക്കഷ്ണമായിട്ടുള്ള വ്യാഴം അതുപോലെ ബുധനൊക്കെ ഞാൻ മോർണിംഗ് ലൈവില് വരുന്നത് വളരെ കുറവാണ്. അങ്ങനെ അധികം സംഭവിക്കാത്ത പരിപാടിയാണ്. നമ്മൾ പറയാറില്ലേ, ചിലവർക്ക് ചില ഡേറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് കിട്ടും, അതായത് ഒരു ലക്കി ഡേറ്റുകൾ. അതുപോലെ എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്, വീക്കെൻഡ് സ്റ്റാർട്ടിംഗിൽ വരുന്ന സമയത്ത് ഞാൻ മോർ എനർജറ്റിക്, മോർ പവർഫുൾ ആണ്. സെന്ററിലേക്ക് വരുന്ന സമയത്ത് അത്രയും അങ്ങോട്ട് എനർജി സെറ്റ് ആവാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ദിവസത്തിന്റെയോ അല്ലെങ്കിൽ ആഴ്ചയുടെ നടുക്കഷ്ണമായ ആ ഒരു ഡേറ്റിലേക്ക് വരുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, വെറും നമ്മുടെ തോന്നലാണ്. എല്ലാ ദിവസവും ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപോലെ തന്നെയാണ്, പക്ഷെ നമ്മുടെ മടി, അതെ മടിയാണ്, മടിയിലാണ് കാര്യം ഗായ്സ്. ആ മടി ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതാണ്. ഇപ്പോൾ പണ്ട് പഠിക്കുന്ന സമയത്തും അങ്ങനെയാണ്, വ്യാഴം വെള്ളിയൊക്കെ ആവുന്ന സമയത്ത് ചെറിയൊരു മടിയുടെ ലക്ഷണം അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. വേറെ ഒന്നുകൊണ്ടല്ല, ശനി ഞായർ അവധി കിട്ടില്ലോ, ഹോളിഡേയ്സ് ആണല്ലോ. അപ്പം അതിന് മുൻപേ നമ്മൾ അങ്ങ് പ്രിപ്പയർ ചെയ്യണം. പഠിക്കാനൊക്കെ ഉള്ളൊരു മടിയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് ആ ഒരു ഹോളിഡേയ്സിനെ കളർഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറുള്ളൂ. മേ ബി ഇതെൻ്റെ മാത്രം തോന്നലാവാം. എനിവേ, ഞാൻ അങ്ങനെ തോന്നിയിരുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നീട് മാറി മാറി മാറി മാറി ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നാറില്ല. ഓക്കെ, അപ്പോൾ ദിവസങ്ങളുടെ കാര്യമല്ല ഞാൻ ഈ പറയാൻ വന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ ദിവസം സമയം എന്നൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പറയില്ലോ. അതുപോലെ ഈ സമയം എന്ന് പറയുന്നതിൽ പങ്ക്ച്വാലിറ്റി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഈ പങ്ക്ച്വാലിറ്റി എന്ന് ചോദിക്കാൻ റീസൺ ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ച സമയത്ത്, രാവിലെ ഫ്രണ്ടായിട്ട് സംസാരിച്ച സമയത്ത്, അവർ കാലിക്കറ്റിലേക്ക് പോവാൻ വേണ്ടി റെഡി ആവാണ്. അപ്പോൾ കാലിക്കറ്റിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവണം, 7 മണിക്കാണ് ട്രെയിൻ. ആ ട്രെയിൻ കിട്ടാൻ വേണ്ടി 6:30 കഴിഞ്ഞിട്ടും ഇതുവരെ അവരവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറയുന്നുണ്ട്, 7 മണിയുടെ ട്രെയിനാണ്, 6:30 ഞാൻ ഇറങ്ങിയിട്ടില്ല, ഇനി കൂടെ വരേണ്ടവരാണെങ്കിലോ ഇപ്പോഴും സ്റ്റിൽ ബാത്റൂമിൻ്റെ അകത്താ. ഇതാണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 7 മണിക്കുള്ള ട്രെയിൻ കിട്ടണോ, കിട്ടുകയും വേണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രെയിൻ പിന്നെ കിട്ടുന്ന സമയമൊക്കെ ഫുൾ ലേറ്റാണ്, ഫുൾ പ്രശ്നമാണെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊട്ടും പങ്ക്ച്വാലിറ്റി ഇല്ലേ? ഞാനിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ചോദിച്ചു. അപ്പം എന്നോട് അവരിങ്ങനെ പറഞ്ഞു, ഓ പിന്നെ നീ വലിയൊരു പങ്ക്ച്വാലിറ്റി നോക്കുന്ന ആൾ, നമ്മൾ മനുഷ്യനാണ്, നമ്മൾ ഇത്തിരി ഉറങ്ങിയെന്നൊക്കെ വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളൊരു കാര്യമല്ലേ? എല്ലാവർക്കും വേണം എന്നാണ് എൻ്റെ ഒരു പക്ഷം. നമ്മളത് നോക്കണം. ഈ പങ്ക്ച്വാലിറ്റി ഇല്ലാതെ ഇപ്പോൾ ഇന്ന് അവർ കൃത്യമായിട്ട് ഓടിപ്പിടിച്ച് ആ ട്രെയിൻ പിടിച്ചു, പക്ഷേ 50 പോകേണ്ട വണ്ടിയാണെങ്കിൽ ഇന്ന് അവർ ആ വണ്ടിയിൽ പോയിരിക്കുന്നത് 90 അല്ലെങ്കിൽ 80 സ്പീഡിന് മുകളിലാണ് അല്ലെ. ഒരു വലിയൊരു ഫാസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് പോയിട്ടുണ്ടാവാം. കുറച്ച് റിസ്കി റിസ്കി എലമെന്റ്സ് കൂടുതലായിരിക്കും. അവിടെ ആ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫാസ്റ്റ് ഡ്രൈവ് നമുക്ക് അവിടെ ഒഴിവാക്കാം അല്ലെ. അതുപോലെ തന്നെയാണ് സമയം കൃത്യമായിട്ട് സമയനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ. പങ്ക്ച്വാലിറ്റിയുടെ മലയാളമാണ് കേട്ടോ, ഏത് കടുകട്ടി വാക്കെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, സമയനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ തന്നെ ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടെങ്കിലേ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ എങ്ങനെയാണ് ഒരു പങ്ക്ച്വാലിറ്റി നോക്കുന്ന ഒരാളാണോ? 8 മണിക്ക് ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്തിന് ചിലപ്പോൾ 5 മിനിറ്റ് മുൻപ് എങ്കിലും മിനിമം എത്തുന്ന ആൾക്കാരാണോ? അതോ ഇല്ല, 8 മണി എന്ന് പറഞ്ഞാൽ ഞാനൊരു 8:30 ആ ലെവലിലേക്ക് പോകുന്ന ആൾക്കാരാണോ? അപ്പോൾ പങ്ക്ച്വാലിറ്റി നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. അതുപോലെ തന്നെ ഈ പങ്ക്ച്വാലിറ്റി നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ വേഗം വേഗം വേഗം എന്നെ വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ് കേട്ടോ, 8281509000 എന്നതാണ് വിളിക്കേണ്ട ആ ഒരു നമ്പർ. 82 81 50 90 00 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം.
മെസ്സേജ് കൂടി അയക്കാം. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, 9 മണി വരെ മാത്രമാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയം. ഓക്കെ, അതുപോലെ തന്നെ മെസ്സേജുകളും അവസാനത്തിലേക്ക് നിങ്ങളിങ്ങനെ മാറ്റിവെക്കണ്ട. അപ്പൊ വേഗം വേഗം മെസ്സേജും കോളൊക്കെ ആയിട്ട് ഇങ്ങ് പോന്നോട്ടേ. അപ്പോ നിങ്ങൾക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടോ? നിങ്ങൾ സമയം കൃത്യമായിട്ട് പാലിക്കുന്നവരാണോ? ഇതാണ് ഇന്നത്തെ എന്റെ ആ ഒരു ചോദ്യം. യെസ്, അപ്പൊ ദേ നമ്മൾ അങ്ങനെ അഹല്യ വിശ്വസ് ഗംഭീരമായിട്ട് ഇന്ന് എന്താ പറയാ സെറ്റ് ചെയ്യുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. പ്രതീക്ഷയിൽ ആദ്യത്തെ ട്രാക്ക് എത്തുന്നുണ്ട്, മനോഹരമായ രണ്ട് പാട്ടുകൾ എത്തുന്നു അഹല്യ വിശ്വസിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിശ്വസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ RJ അഹല്യ.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: அகல்யா விஷஸ், யோர் லவ்லி விஷஸ் ஆன் அகல்யா FM 90.4.
2: മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളറിലേക്ക് ഞാൻ പോവാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ ആർ ജെ അഹല്യ മോളെ, ഞാൻ മാധവണ്ണാണ് അപ്പുള്ളത്.
2: ആഹാ, ആർ ജെ അഹല്യ മോളെ എന്താണ് ഒരു വിളി? ആദ്യമായിട്ടാണല്ലോ ഞാൻ കേൾക്കുന്നത്.
3: എപ്പോഴും എല്ലാവരും പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ മോളെ,
2: അതുകൊണ്ട് വിളിച്ചതാണെന്നല്ലേ.
3: ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ.
2: ഓഹോ, അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ സുഖായിരിക്കുന്നു?
3: സുഖമായിരിക്കുന്നു മോളെ,
2: സുഖമായിട്ടിരിക്കുന്നു.
3: ജോലിയെല്ലാം കഴിഞ്ഞു, ടിഫിൻ കഴിക്കാൻ പോണം. അപ്പൊ ഒന്ന് സംസാരിച്ചിട്ട് പോകാലോ
2: ഇരിക്കാണ്. ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ എങ്ങനെയാണ്, പങ്ക്ച്വാലിറ്റി ഉള്ള ഒരാളാണോ?
3: ഫങ്ഷന് പോവുകയാണെങ്കിലും അരമണിക്കൂർ മുമ്പേ ഞാൻ അവിടെ എത്തും.
2: അവിടെ എത്തും, നമ്മൾ വളരെ കൃത്യനിഷ്ഠതയുള്ളവരാണല്ലേ.
3: ഭയങ്കരമായിട്ട് എനിക്കത് എപ്പോഴും പണ്ട് മുതൽ ഉള്ളതാണ്.
2: പണ്ട് മുതൽ അങ്ങനെയാണ്, സമയനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്.
3: അതെ, ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിലും ഒരു ഡോക്ടർ അടുത്ത് പോവുകയാണെങ്കിലും ഒരു അരമണിക്കൂർ മുമ്പേ അവിടെ എത്തിയിരിക്കും ഞാൻ.
2: അവിടെ എത്തിയിരിക്കും. ഓക്കെ, അപ്പോ വളരെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന മാധവൻ ചേട്ടാ പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് വിഷസ്?
3: അതേപോലെ
2: ഇന്ന് ആർക്കാ വിശ്വസ്? ആർക്കാ
3: വിശ്വസ് പറഞ്ഞിട്ട് നമ്മുടെ സൈവദിന് കൃഷ്ണൻ, സത്യഭാമ, ബാലൻ, ഗുരുവായൂരപ്പൻ, ബഷീർ. ഓക്കെ
2: ഓക്കെ മാധവൻ ചേട്ടാ, അപ്പൊ എന്തായാലും മാധവൻ ചേട്ടൻ
3: മനോഹരമായിരിക്കും.
2: താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. യെസ്, അപ്പൊ എന്താ ഈ ആ പങ്ക്ച്വാലിറ്റിയുടെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ പങ്ക്ച്വാലിറ്റി നോക്കാതെ നിങ്ങൾക്ക് ബസ് മിസ്സാവാ, ട്രെയിൻ മിസ്സാവാ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറയണം കേട്ടോ. പങ്ക്ച്വാലിറ്റി നോക്കുന്നവരാണെങ്കിൽ അത് മിസ്സായിട്ടുണ്ടാവില്ല. ഇനി അപ്പ ദിവസാ പോലും അത്രയും കൃത്യതായിട്ട് കൃത്യമായി ചെയ്തിട്ട് പോലും എനിക്ക് ആ ബസ് മിസ്സായിട്ടുണ്ട് എന്ന് പറയുന്നവർ ഉണ്ടാവുമല്ലോ. യെസ്, അങ്ങനെ അങ്ങനെ വല്ല അനുഭവം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി എന്തായാലും പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ദേ നമുക്ക് അടുത്ത ഒരു കോളർ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ദേ ഞാനൊന്ന് പോട്ടെ. ഹലോ ഹലോ, പോയോ?
4: ഹലോ,
2: ആ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. വിശേഷം, സുഖാണ്. ഇതാരാണ്? എവിടെ നിന്ന് വിളിക്കുന്നു?
4: മോഹനൻ കുന്നത്തൂർ മാഡം.
2: ഓക്കെ, മോഹനൻ ചേട്ടനാണ്. ഒത്തിരി നാളായി വിളിച്ചിട്ട്, എന്ത് പറ്റി?
4: ഒന്നും പറ്റിയത് കിട്ടുന്നില്ലല്ലോ.
2: കിട്ടാത്തതിന്റെയാണ് അല്ലേ? സാരല്ലേ, സാരല്ലേ, ഇന്ന് കിട്ടിയില്ലേ? ഇന്ന് കിട്ടിയില്ലേ?
4: ഈ രണ്ട് പാട്ടും നന്നാല് പാട്ട് വീതാ വെക്കുന്നവരുടെ
2: പാട്ട് വേണ്ടേ? പാട്ടില്ല എന്നുള്ള പരാതികളെ, പാട്ടില്ല എന്നുള്ള പരാതികളെ നമ്മൾ അങ്ങ് പരിഹരിച്ചതാണ്.
4: ആകെ ഒരു മണിക്കൂർ.
2: ഒരു മണിക്കൂർ അല്ലാതെ മോഹനൻ ചേട്ടാ,
4: മോഹനൻ ചേട്ടാ, 9 വരെ ഉള്ളെന്ന് പറയും.
2: ആ അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പരിപാടികളില് കൊറേ കൊറേ കൊറേ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് രസകരമായിട്ട് മുൻപോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ചില ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ഓക്കെ,
4: ഞങ്ങളോട് ഒന്ന് പറയണ്ടേ?
2: ആ പറഞ്ഞിരുന്നല്ലോ, കേട്ടില്ലേ? എവിടെ പോയി കേൾക്കാതെ? ആ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോഹനൻ ചേട്ടാ അറിഞ്ഞിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടാ പറഞ്ഞോളെ, എങ്ങനെയാണ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണോ?
4: പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, വേറെ കറക്റ്റാണ്.
2: ഓക്കെ, ഇതുവരെ ഒന്നിലും അങ്ങനെ ആ സമയം തെറ്റിട്ടില്ല.
4: ഞാൻ തൃശ്ശൂർക്ക് പോയിരുന്നു, 5 എത്താൻ പറഞ്ഞു, 4 ആയപ്പോഴേ അവിടെ എത്തി.
2: അവിടെ എത്തി,
4: അവിടെ എത്തി കാത്തിരുന്നു, ഒടുവിൽ 6 കണ്ടു തിരിച്ച് പാലക്കാട്ടിന് പോരുവാൻ ചെയ്തു.
2: ഓക്കെ, അപ്പൊ വളരെ കൃത്യമായിട്ട് പങ്ക്ച്വാലിറ്റി നോക്കുന്ന ഒരാളാണ്.
4: ഈവൻ മരുന്ന് കഴിക്കുന്ന കാര്യം
2: അത് പങ്ക്ച്വൽ ആവണം കേട്ടോ, അത് കൃത്യമായിട്ട് കഴിക്കണം. ഓക്കെ,
4: അങ്ങനെ എല്ലാ കാര്യത്തിലും ഇപ്പം പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്.
2: കീപ്പ് ചെയ്യുന്നുണ്ട്, നല്ലതാണ് കേട്ടോ, നല്ല കാര്യം. അപ്പൊ എന്തായാലും പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
4: ഇന്ന് വിഷസ് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
2: എന്താണ്, എല്ലാവരും ഗവനിക്കുന്നുണ്ട് കേട്ടോ, അവിടെ അങ്ങനെ നമുക്കൊരു ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഓക്കെ മോഹനൻ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, ഞാനൊരു രസകരമായ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വായിച്ചു പോയൊരു കാര്യമാണ് കേട്ടോ. അതായത് പങ്ക്ച്വാലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. ഒരു ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് ഇന്റർവ്യൂവിന് വേണ്ടി ഒരു വ്യക്തി ആ ഓഫീസിലേക്ക് ചെല്ലുകയാണ്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. ചെന്ന് കൃത്യം സമയത്ത് എത്തിയിരിക്കുന്നു. 10 മണിക്ക് വരാൻ പറഞ്ഞു, 10 മണിക്ക് ആ വ്യക്തി എത്തി. പക്ഷേ ആ ഇന്റർവ്യൂ ചെയ്യേണ്ട അവിടുത്തെ സാറ് 10 മണിയായിട്ടും വന്നിട്ടില്ല. ഒരു 1 അവർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി, അതായത് ഇന്റർവ്യൂ ചെയ്യേണ്ട ഇന്റർവ്യൂ ബോർഡിലുള്ള വ്യക്തി അവിടെ എത്തുന്നത്. ആ സമയത്ത് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന ആളുണ്ടല്ലോ, ആ ആളെന്താ ചെയ്തതെന്നറിയോ? അതായത് ആ ഇന്റർവ്യൂ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവിടുന്ന് പോയി ഒരു മെയിൽ അയച്ചിരിക്കുകയാണ്. ആ മെയിലിലുണ്ടായിരുന്ന ആ ഒരു കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത് പറഞ്ഞ കൃത്യം സമയത്ത് ഞാൻ അവിടെ എത്തി, പക്ഷേ നിങ്ങൾ വരാനായി 1 മണിക്കൂർ വൈകി. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 അവറാണ്. സമയത്തിന് ഒരു വിലയും നൽകാത്ത നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നറിയിച്ചുകൊണ്ട് മെയിൽ അയച്ചിരിക്കുകയാണ്. ഇതിൽ 2 കാര്യമുണ്ടല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നോർമലി എന്തെയും മീറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ നമുക്ക് ജോലി വേണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചിലവരങ്ങനെയല്ല, സമയം അവരുടെ ലൈഫിലുള്ള ആ സമയത്തിന് അത്ര മാത്രം ഇമ്പോർട്ടൻസ് നൽകുന്നവരാണ്. അല്ലെങ്കിൽ ആ ലെവലിലേക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വളരേണ്ടിയിരിക്കുന്നു എന്നത് മറ്റൊരു സത്യമാണ്. പക്ഷെ ഇതേ കണ്ടോ, ആ പങ്ക്ച്വാലിറ്റിയുടെ ബേസിലാണ്, വേണ്ട ജോലി എനിക്ക് വേണ്ട, ഇത്രയും പങ്ക്ച്വൽ അല്ലാത്ത ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊരു ഡിസിഷൻ ഒരു വ്യക്തി എടുക്കണമെങ്കിൽ സമയത്തിന്റെ വില അത്രത്തോളം ഉണ്ട് എന്നതാണ്. യെസ്, അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ RJ. ആ ഇല്ല, അങ്ങനെ ദേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ് കേട്ടോ. അതേ, അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ദേ വരുന്നു അടുത്ത മനോഹരമായ പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ RJ ആ ഇല്ല.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദേകൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ കൂടെ ഉണ്ട് ഇറ്റ്സ് വി ആർ ജെ അഹല്യ. അങ്ങനെ ദേ നമ്മൾ ഇന്ന് എന്താ ചോദിച്ചേ, പങ്ക്ച്വാലിറ്റി ഉണ്ടോ ഗായ്സ് നിങ്ങൾക്ക്? അതാണ് ഞാൻ ഇന്ന് ചോദിച്ചൊരു കാര്യം അല്ലേ. ഈ പങ്ക്ച്വാലിറ്റി, ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വളരെയധികം പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ പലപ്പോഴും ചിലപ്പോൾ കയ്യിൽ നിന്നത് പാളിപ്പോവാറൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് ഇങ്ങ് സെറ്റ് ആവണം എന്നൊന്നുമില്ല, ചില സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങനെയാണ്. ഞാൻ സിറ്റുവേഷൻസിനെ അപ്പൊ ബ്ലെയിം ചെയ്യാറുണ്ട്. എന്നാൽ പോലും നമ്മൾ മാക്സിമം ഈ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയം, ആ ഒരു ടൈം മുതൽ നമ്മുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരും. വളരെയധികം കുറച്ചും കൂടി ഡിസിപ്ലിൻ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പങ്ക്ച്വാലിറ്റി അധികം കീപ്പ് ചെയ്യാത്തവരാണ് െങ്കിൽ മാക്സിമം ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് നമ്മളുടെ കുറേ കാര്യങ്ങളിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് അതുവഴി സാധിക്കും എന്നുള്ളതാണ്. എനിവേ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാം. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ രതീഷാണ്, മഞ്ഞപ്ര.
2: രതീഷ് ഏട്ടനാണ്. രതീഷ് ഏട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു?
3: സുഖമായിരിക്കുന്നു. പഞ്ചായത്തിൽ കുറേയൊക്കെ ഞാൻ
2: നോക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഗുണമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ?
3: എനിക്ക് തിരിച്ചു കിട്ടാറില്ല പല ആളുകളും.
2: നമ്മള് പറയാറില്ലേ, കൊടുക്കുന്നതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കരുതെന്ന്. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിബഡി.
3: കാരണം എന്തറിയോ? ഞാൻ ഡ്രൈവറായിട്ട് പോവാറുണ്ട്. അപ്പോ എന്നോട് പറയും, രതീഷ് നാളെ നമുക്ക് രാവിലെ 7 മണിക്ക് ഇറങ്ങണം. അപ്പൊ ഞാൻ 6:30 വീടെത്തും. ഇവര് 7 മണിക്ക് പോവാന്ന് പറഞ്ഞാൽ ചിലപ്പോ 7:30. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോന്നറിയോ? ഞാൻ 7 മണിക്കാണല്ലോ പോകുന്നത്. ശരി, ഓക്കെ. അപ്പൊ അവരുടെ കൂടെ നമുക്കൊരു 8:30 ഭക്ഷണം കഴിക്കാം. അപ്പൊ അതുകൂടി നമ്മള് നിർത്തി വെച്ചിട്ടാണ് വരുന്നത് ഭക്ഷണം കഴിക്കാതെ.
2: അപ്പൊ
3: ഇവര് ഇവരപ്പോ കറക്റ്റ് പറയാ നമ്മളത് ഭക്ഷണം കഴിച്ചിട്ട് വരും.
2: നമ്മുടെ കാര്യങ്ങളിൽ കുറേ വ്യത്യാസങ്ങൾ വരും അല്ലേ?
3: വ്യത്യാസങ്ങൾ വരും. പിന്നെ വീട്ടിൽ നിന്ന് കഴിക്കണ ഭക്ഷണം ഒഴിവാക്കി ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ, അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ
2: മൊത്തത്തിൽ പ്രശ്നമാവും പിന്നീട് അങ്ങോട്ട്.
3: അപ്പൊ പഞ്ച്വാലിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ നോക്കിയേ?
2: അതാണ്, പഞ്ച്വാലിറ്റി ഇല്ലെങ്കിൽ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടെന്നേ. നമുക്കും ബുദ്ധിമുട്ട്, നമുക്ക് ഒപ്പമുള്ളവർക്കും ബുദ്ധിമുട്ടല്ലേ.
3: പിന്നെ വേറെ കാര്യം, ഇനി ഞാനിപ്പോ അവിടെ 7 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 7 മണിക്കല്ല, 7:30 എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ?
2: അതാണ്, അപ്പൊ അവിടെ വീണ്ടും പ്രശ്നമായി. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ് ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ.
3: അതെ, പിന്നെ വീടുകളില് നമ്മളിപ്പോ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എങ്ങനെ ഒരു യാത്രക്ക് പോവാൻ എല്ലാരും ഫാമിലി അടക്കം പോവാന്ന് വിചാരിക്കാം. അവിടെ സമയം പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ?
2: അതെനിക്ക് മനസ്സിലായി. എങ്ങോട്ടാണ് വേണ്ട? അത് വേണ്ട,
3: അതും പ്രശ്നം തന്നെയാണോ?
2: ഓക്കെ, പങ്ക്ച്വാലിറ്റി എല്ലാവർക്കും വേണം അല്ലേ. അങ്ങനെ നമുക്ക് പൊതുവെ അങ്ങ് പറഞ്ഞ അവസാനിപ്പിക്കാം. ഓക്കെ രതീഷ്,
3: പക്ഷെ എനിക്ക് പഞ്ച്വാലിറ്റി കുഴപ്പമില്ലാത്ത രീതിയില് ഒരു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗുരുവായൂരപ്പൻ, തിരുവല്ലാമല. അദ്ദേഹം എന്നോട് പറഞ്ഞ പല കാര്യങ്ങളിലും സമയങ്ങൾ കറക്റ്റ് ആയിട്ട് ആളെ എത്താറുണ്ട്. അതുപോലെ ഞാൻ ആള് പറഞ്ഞ സ്ഥലത്ത് എത്താറുണ്ട്.
2: എത്താറുണ്ട്. അപ്പൊ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഓക്കെ ചേട്ടാ, അപ്പൊ പറഞ്ഞോളൂ ഇനി ഇന്നത്തെ വിഷസ് ആർക്കാണ് കൊടുക്കേണ്ടത്? സ്പെഷ്യൽ
3: നമ്മുടെ സൗഹൃദവാണി വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും, അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും വേണ്ടി.
2: ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും രതീഷേന്റെ മനോഹരമായ ഒരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. യെസ്, കണ്ടോ ഗായ്സ്, പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. അവിടെയും ഇവിടെയും ഒക്കെ പ്രശ്നമാണെന്നാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം. ഓക്കെ, അപ്പൊ പങ്ക്ച്വാലിറ്റിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ എനിക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ ഒന്ന് പോട്ടെ. ഹലോ
4: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വളരെ കൃഷാരനാണ് മക്കളെ.
2: ഓക്കെ കൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
4: നല്ല വിശേഷം, സുഖം
2: സുഖം
4: തന്നെ വിശേഷം.
2: അതാണ് ഓക്കെ. അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, എങ്ങനെയാണ് പങ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണോ?
4: ഞാൻ വളരെ പങ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണ്.
2: വളരെയധികം പങ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണെന്ന്, കുറച്ച് കൂടിയാലേ ഉള്ളൂ അല്ലേ?
4: അതെ അതെ, 10 മണിക്ക് നമ്മൾ ഒരു സ്ഥലത്തോളം പറഞ്ഞ ഞാൻ 9 മണിക്ക് അവിടെ എത്തും.
2: 9 മണിക്ക് അവിടെ എത്തും. അപ്പൊ അത്രയും പങ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളാണ്.
4: അതെ അതെ അതെ അതെ, അത് കീപ്പ് ചെയ്യാത്ത ആൾക്കാർ പെണ്ണുങ്ങളാണ്.
2: എന്താണ്?
4: പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. കല്യാണത്തിന് പോകണം പറഞ്ഞാൽ 8 മണിക്ക്.
2: എനിക്ക് ഞാൻ ഞാൻ യോജിക്കില്ല കേട്ടോ. ആഹാ, ആര് പറഞ്ഞു അങ്ങനെയാന്ന്? ഇല്ലില്ല, കൃത്യം നോക്കൂ, ഇന്ന് കൃത്യം 8 മണിക്ക് ഇവിടെ അഹല്യ വിഷസ് സ്റ്റാർട്ട് ചെയ്തു. വന്നിരിക്കുന്ന ഞാനൊരു സ്ത്രീയാണ്. ആ, അപ്പൊ പിന്നെ സ്ത്രീകൾ അങ്ങനെ പറയാൻ പാടില്ല. പങ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നതിൽ സ്ത്രീകളും പുരുഷന്മാരും അവിടെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഞാൻ യോജിക്കില്ല, വിയോജിക്കുന്നു ഞാൻ.
4: ഞങ്ങളവിടെ കല്യാണത്തിന്
2: അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് രാവിലെ എണീറ്റിങ്ങനെ റെഡിയായാൽ മതിയായിരിക്കും, പക്ഷെ അതിന് മുൻപ് കഴിക്കേണ്ട ഭക്ഷണം ആ ടേബിളിൽ എത്തണമെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകൾ രാവിലെ എണീറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അവർ എഴുന്നേൽക്കുന്ന സമയവും നിങ്ങൾ റെഡി ആവുന്ന സമയവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
4: ഇന്നത്തെ വിഷസ് ഇന്ന് പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിന്റെ 75-ാം പിറന്നാളാണ്.
2: ഓക്കെ,
4: അതിന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച നമ്മുടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ 90-ാം പിറന്നാളായിരുന്നു.
2: ഓക്കെ,
4: അതിന് ഒരു 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും കൃഷ്ണൻചേട്ടന്റെ മനോഹരമായ ഒരു ദിവസം വെട്ടി എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. എന്താണ് ഗായ്സ് ഈ പങ്ച്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് അവിടെ ജെൻഡർ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോ സ്ത്രീകളെ പൊതുവെ അങ്ങനെ എല്ലാരും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്, വൈ അവര് അതിനു മുൻപേ എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്ത് തന്നിട്ടാണ് അവരവിടെ ലേറ്റ് ആവുന്നത്, അതിനവിടെ പ്രസക്തി ഇല്ല എന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു പരിപാടി അല്ല. ഓക്കെ, ഇനിവേ നമുക്ക് അടുത്തൊരു കോളിലേക്കും കൂടി പോവാം. ഹലോ,
5: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സിന്ധു ചേച്ചിയാണ്, പാലക്കാട് നിന്നും. ഓക്കെ സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖായിരിക്കുന്നു? അങ്ങനെ അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ സിന്ധു ചേച്ചി പറഞ്ഞോളൂ, പങ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണോ?
5: തീർച്ചയായിട്ടും,
2: നമ്മള് കീപ്പ് ചെയ്യും അല്ലേ.
5: അത് നമ്മളിതുപോലെ എവിടെയും പോവാന്ന് പറഞ്ഞ ഒരു 10 മണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 9:30 ആവുമ്പോഴേക്കും അവര് വരുന്നൊരു 10 മണി ആവുള്ളൂ. ചിലപ്പോ 10 മണിക്കൊക്കെ നിന്നിട്ട് അവര് വരാത്തൊരവസ്ഥയുണ്ട്. അത് സഹിക്കാൻ പ്രഷർ അങ്ങോട്ട് പോണ സമയം ഒരു 10 മിനിറ്റ് ബാക്കിൽ പറയണേ. എന്താണെന്ന് വെച്ചാൽ ബസ് കാര്യങ്ങളൊക്കെ നമ്മൾ കയറി പോകുമ്പോഴൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുകള് മനസ്സിലാവും. ചിലപ്പോ ആ ഓരോ സമയങ്ങളിൽ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും 10 മിനിറ്റ് മുമ്പേ അവിടെ എത്തണമാണല്ലോ അതിന്റെ ഒരു ഇത്.
2: അതിന്റെ ഒരു ഇത് അത് തന്നെയാണ്, അതിന്റെ ഒരു ഇത് അല്ലേ. ഓക്കെ, അപ്പൊ വളരെയധികം പങ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് സിന്ധു ചേച്ചി അല്ലേ. ഓക്കെ ചേച്ചി പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: ഇന്നത്തെ വിശ്വസ് പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാത്ത
2: എല്ലാവർക്കും. ഓക്കെ, അപ്പൊ എന്തായാലും സിന്ധു ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയം കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചി ആയിരുന്നു. അതെ, അങ്ങനത്തെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോഴേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ടിലേക്ക് എങ്ങനെയാ പോലേ? യെസ്, അടുത്ത മനോഹരമായ 2 ട്രാക്ക് എത്തുന്നു അഹല്യ വിഷസിൽ. അപ്പോ കേൾക്കാം, എൻജോയ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദേകൃത്യം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 മണി കഴിഞ്ഞ് 49-ൽ നിന്ന് ഒറ്റടിക്കാണ് 8 മണിയിൽ നിന്ന് 50-ാമത്തെ മിനിറ്റിലേക്ക് ആ സൂചി മാറിയിരിക്കുന്നത്. വെറും സെക്കൻഡ്സിന്റെ വ്യത്യാസമാണല്ലേ. അതുപോലെയാണ് സമയം എന്ന് പറയുന്ന ആ ഒരു കാര്യം അത്രയും വേഗം പോകുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് വേണം? കുറച്ച് വില കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനിവേ നീ ഒരു കോള് കൂടി എനിക്കിങ്ങനെ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ ഇന്ന് പോകുന്നുണ്ട്. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: വിളയോടി വിളക്കത്രക്കളം ഭാസ്കരനാണ്.
2: ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടാ സുഖായിരിക്കുന്നു? സുഖായി പോകുന്നു. ഓക്കെ, അപ്പൊ ഭാസ്കരൻ ചേട്ടാ പറഞ്ഞോളൂ, എങ്ങനെയാണ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണോ?
3: ഉറപ്പായിട്ടും മോളെ, നമ്മള് സമയത്തിന് പോണല്ലോ. ഏത് കാര്യം അങ്ങനെയാണ്, ഞാൻ ജോലിക്ക് പോണ സമയത്തൊക്കെ ഞാൻ ഒരു 5 മിനിറ്റ് മുന്നല്ലാതെ ഞാൻ എപ്പോഴും വൈകാറില്ല. ഞാൻ അത് അനുസരിച്ചിട്ട് രാവിലെ എണീറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്.
2: കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്, അടിപൊളി. അപ്പൊ പങ്ക്ച്വാലിറ്റി വളരെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഭാസ്കരൻ ചേട്ടൻ. യെസ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇനിയും വരുത്തണ്ട കേട്ടോ.
3: ഓക്കെ
2: ഓക്കെ. അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കേട്ടോ.
2: ഓക്കെ, അപ്പൊ ഭാസ്കരൻ ചേട്ടന് മനോഹരമായ ഒരു ദിവസം ആവട്ടെ എന്ന് ഞാൻ ദേ വിഷയുന്നു. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. അങ്ങനെ ദേ എനിക്ക് കുറച്ച് മെസ്സേജുകൾ കൂടി ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ വേഗം വേഗം വേഗം ആ മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്തോളൂ. അപ്പൊ മെസ്സേജ് അയക്കേണ്ട നമ്പർ അറിയാലോ, 8281509000 എന്നതാണ് മെസ്സേജ് അയക്കേണ്ട ആ ഒരു നമ്പർ. ഓക്കെ അല്ലേ, സെറ്റ് ആണല്ലോ അല്ലേ. യെസ്, അപ്പൊ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് ഞാൻ പതിയെ അങ്ങ് കടക്കാൻ പോവാണ് കേട്ടോ. അപ്പോ മെസ്സേജുകൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ മെസ്സേജ്, ഏറ്റവും ആദ്യത്തെ മെസ്സേജ് ആരുടെയാണ് മെസ്സേജ് നോക്കുകയാണെങ്കിൽ സുലേജയുടെ മെസ്സേജാണ്. ഇപ്പോൾ ചെയ്യുന്ന കാര്യം അതിൽ നന്മയുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഭാവം ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും മനസ്സിനെ അതിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം ഈ നിമിഷം നമ്മുടെ സ്വന്തമാണ്. ശുഭദിനം നേരുന്നു സുലൈ. സുലൈജേന്റെ മെസ്സേജ് ആയിരുന്നു. സുലൈജേന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ ദേ വിഷയാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. ജീവിക്കാൻ പ്രേരിപ്പിച്ച ചില ഇഷ്ടങ്ങളോടും തിരിച്ചറിഞ്ഞ സഹായിച്ച ചില സ്വപ്നങ്ങളോടും എന്നും നന്ദി മാത്രം പറയുക. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. അപ്പോൾ മുഹമ്മദ് ചേട്ടന് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. അങ്ങനെ ഈ അടുത്ത മെസ്സേജിലേക്ക് എത്തുന്ന സമയത്ത് കുറേ പിക്ചർ മെസ്സേജ് ഉണ്ട്. പിക്ചർ മെസ്സേജിൻ്റെ ഒപ്പം നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് കൂടി ഉൾപ്പെടുത്തി അയക്കുകയാണെങ്കിൽ അത് മിസ്സായി പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ആവുമ്പോൾ അത് മിസ്സാവും, പിന്നീട് നമുക്ക് വായിക്കാൻ പറ്റാതെ ആവും. അപ്പോൾ അതൊരു വിഷമാണല്ലോ, രണ്ടുപേർക്കും വിഷമാണ്, രണ്ട് കൂട്ടർക്കും വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കേട്ടോ. പ്രകൃതി മനോഹരി, സുപ്രഭാതം, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണാനിലിന്റെ മെസ്സേജാണ്. സുപ്രഭാതം. ഓക്കെ, അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു മെസ്സേജാണ്, നമുക്ക് നോക്കാം. നമസ്കാരം മൈലിക്കുട്ടിയെ, നമസ്കാരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൃത്യനിഷ്ഠത എന്നത് ഞാൻ സമയത്തിനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം സമയം പോയാൽ കിട്ടില്ല, ബസ് പോയാൽ വേറെ വിളിച്ചു വല്ല ടാക്സിയോ കിട്ടും, പക്ഷേ സമയം പാഴാക്കിയാൽ ജീവിതം തന്നെ പാഴായി എന്ന് പറയാം. ഞാൻ പങ്ക്ച്വാലിറ്റി എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്നാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ മേമ്മേൻ്റെ വീട്, അച്ഛൻ്റെ മാമൻ്റെ വീട്, അച്ഛമ്മയുടെ വീട് എല്ലാം കടമ്പൂറാണ്. അങ്ങോട്ട് ബസ് കോട്ടയ്ക്കൽ നിന്ന് ആകെ ഒരു ബസ്സാണുള്ളത്. അതിനാൽ തന്നെ സമയം തെറ്റിയാൽ യാത്ര തെറ്റി. അതിനാൽ ഞാൻ 6 മണിക്ക് ജോലിക്ക് പോവാൻ 4 മണിക്ക് തന്നെ എണീറ്റ് കുറച്ച് ഭക്തിഗാനം എല്ലാം റേഡിയോയിൽ കേൾക്കും. ഇന്നും അങ്ങനെ തന്നെ. ഇവിടെ കടലിലാണ് ജോലി എന്നിരുന്നാലും. ഓക്കെ, ബൈ ഷാർജ ഓഫ് ഷോർ നിന്നും സോമൻ ആലപ്പാട്ട്. ഓക്കെ സോമൻ ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ ദേ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ്എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ് മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ആയിലി മോളെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മയ്ക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, സൗഹൃദവാണി ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അഹല്യ റേഡിയോയുടെ ആസ്വാദകർക്കും ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. സ്നേഹവും സന്തോഷവും നിറഞ്ഞ മനോഹരമായൊരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ രതീഷ് മഞ്ഞപ്രാർ. രതീഷ് എന്ന മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹലോ അഹല്യ എഫും, ഞാൻ വിജയൻ കഞ്ചിക്കോട് വല്ലടിയിൽ നിന്നാണ്. ഓക്കെ, എനിക്ക് പങ്ക്ച്വാലിറ്റി വളരെ കൃത്യമാണ്, കുറച്ചു നേരത്തെ എത്തണം, അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് വിജയൻ ചേട്ടൻ്റെ മെസ്സേജാണ്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ മനോഹരമായൊരു ദിവസം ഞാൻ ഈ വിഷയമാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഗുഡ് മോർണിംഗ്, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പേരില്ലാത്ത ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, നമസ്കാരം കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. നമസ്കാരം അഹല്യ, ഇന്നത്തെ ടോപ്പിക് തരക്കേടില്ലായിരുന്നു, സന്തോഷം. ഇന്ന് 76th പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് ഹാർദ്രമായ ജന്മദിനാശംസകൾ. കുഞ്ഞിപ്പ പന്താവൂർ മലപ്പുറം. ഓക്കെ, കുഞ്ഞിപ്പയ്ക്കും മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ 8 കഴിഞ്ഞ് 55 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. എനിക്ക് വായിക്കാനായി കുറച്ച് മെസ്സേജുകൾ കൂടി ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ വേഗം വേഗം ആ മെസ്സേജ് കൂടി സെൻഡ് ചെയ്തോളൂ. അതിനെല്ലാത്തിനും വേണ്ടി ചെറിയൊരു ബ്രേക്ക് വേണ്ടേ? യെസ്, മനോഹരമായ പാട്ടുകൾ എത്തുന്നുണ്ട്. ആ ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം തന്നെ തിരികെ എത്താം.

0: Ahilya Wishes. Your lovely wishes on Ahilya FM 90.4. Kete kete kootu kooda.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദേഹകൃത്യം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ദേ ഇന്നത്തെ ആ മെസ്സേജുകളിലേക്ക് ഞാൻ വീണ്ടും കടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത മെസ്സേജ് ആരുടെയാണെന്ന്. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് മോളു, ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്യ, സമയനിഷ്ഠം എപ്പോഴും സൂക്ഷിക്കുന്ന ആളാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് വൈകി എത്താൻ പറ്റില്ലല്ലോ, ആ ശീലം എപ്പോഴും ഉണ്ട്. ഇപ്പോഴും പെൻഷൻ മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് മുൻസീറ്റ് പിടിക്കാൻ നേരത്തെ ചെല്ലാറുണ്ട്, ഇല്ലെങ്കിൽ പിന്നിലിരിക്കേണ്ടി വരും. അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എവിടെ എങ്കിലും പോകണമെങ്കിൽ വളരെ നേരത്തെ തന്നെ റെഡിയായിരിക്കും. ആ അവസ്ഥ കണ്ട് മരുമക്കൾ കമന്റ് പറയാറുണ്ട്, 8 മണിക്ക് റെഡിയാകാൻ പറഞ്ഞാൽ 6 മണിക്ക് റെഡിയാകുന്ന ആളുകളാണ് അച്ഛനും അമ്മയും എന്ന്. ഓക്കെ. പിന്നെ സ്ത്രീകൾ ഭക്ഷണം ഉപേക്ഷിച്ചാലും ജോലിക്ക് കൃത്യസമയത്ത് എത്തിയിരിക്കും എന്നാണ് എന്റെ അനുഭവങ്ങൾ കണ്ടോ. അതാണ് എല്ലാവർക്കും ഒരേ ഹാപ്പി ഡേ ആശംസിക്കുന്നു പറഞ്ഞുകൊണ്ട് ലീല ടീച്ചറുടെ മെസ്സേജാണ്. ലീല ടീച്ചർക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ടുഡേ വെരി വെരി ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റ് ജഗനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും. ജഗൻ ചേട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് കടക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയിലി കുട്ടി എന്ന് പറഞ്ഞ മെസ്സേജ് എത്തിയിരിക്കുന്നു. ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് ഉഷ ചേച്ചി. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ വിഷസ്, ഹായ് അഹല്യ മോളെ, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ടു ഓൾ അവർ പ്രഷ്യസ് ലിസണേഴ്സ് ഹു ട്യൂൺഡ് അഹല്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയവും തിരമാലകളും ആർക്കും വേണ്ടിയും കാത്തു നിൽക്കില്ല. പ്രൈവറ്റ് ഫേമിൽ ഉള്ളവരാണ് സമയം ക്ലിപ്തം പാലിക്കുന്നത്, കൃത്യത എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു തോന്നുന്നു, കൃത്യത പാലിക്കുന്നത്. പ്രൈവറ്റ് ബസ്സൊക്കെ കറക്റ്റ് ടൈമിൽ ഓടും. ഗവൺമെന്റ് ഓഫീസിലൊക്കെ കറക്റ്റ് ടൈമിൽ ജീവനക്കാർ വരില്ല. ആണോ? വന്നാലും ടേബിളിൽ ആരും കാണില്ല. പത്രപാരായണവും ചായ കഴിക്കൽ രാഷ്ട്രീയ ചർച്ചയൊക്കെ ആയി കൂടും ചിലർ. ഇന്നത്തെ എന്റെ വിഷസ് ലിഖിത് അഡ്വക്കേറ്റ്, ലിമ അഡ്വക്കേറ്റ്, ഹരികൃഷ്ണൻ, അതുപോലെ കെയാത്ത്, അങ്ങനെയാണ് പേരിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കെയാത്ത് പട്ടൻചേരി, ഓക്കെ, രാജേഷ്, അങ്ങനെ ലത, ലേഖ, ഓക്കെ, ഇരട്ട സഹോദരിമാരാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് കേശവദാസന്റെ മെസ്സേജാണ് കൊല്ലംകോട് നിന്നും. അപ്പൊ കേശവദാസന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ആയില്ല, ഞാൻ കൃത്യസമയം പാലിക്കുന്ന ആളാണ്. ഓക്കെ, കൗൺസിലറായ സമയത്ത് മീറ്റിങ്ങും പരിപാടികൾക്കും പറഞ്ഞ സമയത്ത് ഞാൻ 5 മിനിറ്റ് മുൻപെത്തും. പക്ഷേ അരമണിക്കൂർ വൈകിയേ പരിപാടി തുടങ്ങുകയുള്ളൂ. ഒരു തവണ മീറ്റിങ്ങിന് 5 മിനിറ്റ് വൈകിയപ്പോൾ അവർ കൃത്യമായി തുടങ്ങി. അതാണ് രാഷ്ട്രീയ സിസ്റ്റം എന്ന് മനസ്സിലായി. ഞാൻ ഇപ്പോഴും എന്ത് പരിപാടിക്കും പോകുമ്പോഴും കൃത്യസമയം പാലിക്കാറുണ്ട്. നമ്മൾ കുറച്ചു നേരത്തെ എണീറ്റ് വീട്ടുജോലികൾ തീർത്ത് വേഗം പോകും. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പിറന്നാളാണ്. നവഭാരതീയനായ, ജീവിതം മുഴിഞ്ഞുവെച്ച അദ്ദേഹത്തിന് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സൗമ്യ ചെർപ്പളശ്ശേരി. സൗമ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യാനട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്ല, ഗുഡ് മോർണിംഗ്, കൃത്യനിഷ്ഠത ചിലപ്പോൾ കറക്റ്റായി പാലിക്കും, ചിലപ്പോൾ അത് പാളിപ്പോകാറുണ്ട്. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എത്രയോ തവണ ബസ് മിസ്സായി അടുത്ത ബസ് വരുന്നത് വരെ കാത്തുനിന്ന് അതിൽ കയറി നെഞ്ചിടിപ്പോടെ പോയിട്ടുണ്ട്. ഇന്നലത്തെ 360 ഡിഗ്രി വളരെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി, സുമേഷ് അലപ്പുള്ളി. ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം ആയില്ല, നമസ്കാരം. സമയത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ മാത്രമേ ആളുകളും നമ്മളെ ബഹുമാനിക്കൂ. വാക്കും സമയവും പാലിക്കപ്പെടുമ്പോഴേ എന്തും വിലപ്പെട്ടതാകൂ. കഴിവതും ഇവ രണ്ടും പാലിക്കുവാൻ ശ്രമിക്കുക. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിക്കുന്നു അജിത ചേച്ചി. അജിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ശുഭദിനമായില്ല, എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പാട്ടുകളും പൊളി. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞിട്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് എത്തുന്ന സമയത്ത് അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആർ ജെ ആയിലി കുട്ടീസ്. ഓഹോ ഹലോ, എന്താണ് വിശേഷം, സുഖല്ലേ? ഇന്നത്തെ ടോപ്പിക് സൂപ്പർ, താങ്ക് യു. ഞാനും കൃത്യനിഷ്ഠത കൃത്യമായി നോക്കുന്ന ആളാണ്. ഇവിടെ യാത്ര പോകുമ്പോഴും ഞാനായിരിക്കും ആദ്യം റെഡിയാവുക. അതിനനുസരിച്ച് നേരത്തെ എനിക്ക് മക്കളുടെ സ്കൂൾ PTI മീറ്റിംഗ് രാവിലെ 10 മണിക്ക് വെച്ചാൽ 9:50 ആവുമ്പോഴേക്കും ഞാൻ അവിടെ ഹാജരാവും. ഉച്ചയ്ക്ക് 2 മണിയാണെങ്കിൽ 1:50 തന്നെ ഹാളിന്റെ മുൻനിരയിലെ സീറ്റിൽ തന്നെ ഞാൻ ഇരിക്കും. അതാ എന്റെ ഒരു ശീലം. ചേട്ടത്തി അമ്മയുടെ കൂടെ എങ്ങോട്ട് പോകുമ്പോഴും അവർ സമയത്തിന് റെഡിയായി വരൂല എന്ന മിനിമം എന്നെ മിനിമം 1 മണിക്കൂറെങ്കിലും ഫസ്റ്റ് ആക്കി നിർത്തും. എനിക്ക് നല്ലോണം ക്ഷമയുള്ളത് കൊണ്ട് ചേട്ടത്തി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്ക് മഹല്യ കുടുംബത്തിൽ എല്ലാവർക്കും ഒപ്പം ആയില്ലേ കുട്ടിക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾ പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവമ്പ്. ഇന്ദിര ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. ഞാനൊരുവിധം പങ്ക്ച്വാലിറ്റി നോക്കാറുണ്ടെന്ന് കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ചേച്ചി, എന്തായാലും അത് നോക്കണം. ഓക്കെ, അങ്ങനെ ദേ ഇത്രയും സമയം വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മെസ്സേജുകളൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ ബാക്കി? ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കഥ വേണോ ഗൈസ്? വേണമെന്നായിരിക്കും നിങ്ങളുടെ ഒരു പക്ഷം എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കഥ പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കൊരു മരത്തിൻ്റെ കഥയാവാം അല്ലേ? ഒരു മരത്തിൻ്റെ നല്ലൊരു കഥ തന്നെ പറയാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാനിന്ന് ആ കഥയാണ് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത ഒരു മരം, അതെ അതാണ് നമ്മുടെ കഥയുടെ പേര് കേട്ടോ. ഇനി അത് കൊള്ളാവുന്ന മരമാണോ കൊള്ളാത്ത മരമാണോ എന്നുള്ളത് ലാസ്റ്റ് കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ കഥ ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത് കേട്ടോ. ഗ്രാമത്തിനടുത്തുള്ള ഒരു കാട്ടിൽ മരവെട്ടുകാരെന്താണ് സ്ഥിരമായിട്ട് വരുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ വെട്ടാൻ കൊള്ളാവുന്ന വിലയുള്ള മരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ആ ഒരു കാട്ടിൽ വന്ന് തിരയാറ്. അങ്ങനെ പതിവ് പോലെ അവർ വരാറുണ്ട്. അവരാദ്യം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നേരെ വളർന്നു നിൽക്കുന്ന മരങ്ങളെ നോക്കിയിട്ടാണ് ഈ മരം വെട്ടുകാർ തിരഞ്ഞെടുക്കാറ്. വലിയ തടി, നല്ല ഉറപ്പ്, കൃത്യമായ ആകൃതി, ഇത്തരത്തിലുള്ള മരങ്ങളെ നോക്കിയിട്ട് എന്ത് ചെയ്യും ഇവർ തിരഞ്ഞെടുക്കും. അങ്ങനെ ഓരോന്നായി ആ മരങ്ങളെല്ലാം അവരെന്ത് ചെയ്യാണ്, വെട്ടിമാറ്റാൻ തുടങ്ങുകയാണ്. അവയെല്ലാം പിന്നീട് പലരുടെയും വീടുകളിലെ മേശയും കസേരയും അങ്ങനെ പല പല രൂപങ്ങളിലും മാറാൻ തുടങ്ങുകയാണ്. എന്നാലുണ്ടല്ലോ, ഈ കാട്ടിൽ ഇത്രയും മരങ്ങൾക്കിടയിൽ വളരെ പഴക്കമുള്ള ഒരു മരം ഉണ്ടായിരുന്നു. ഒരുപാട് വലിപ്പമുള്ള, വളഞ്ഞു പുളഞ്ഞ ആകൃതിയുള്ള, യാതൊരു ഭംഗിയില്ലാത്ത ഒരെണ്ണം. ഈ മരം വെട്ടുകാരെന്ത് ചെയ്യും? അതിനെ നോക്കി എപ്പോഴും പരിഹസിച്ചിങ്ങനെ ചിരിക്കും. ഇതൊന്നിനും കൊള്ളില്ല, ഇതുകൊണ്ട് ആർക്കും ഒരു ഉപയോഗവും ഇല്ല എന്ന് ഇവരിങ്ങനെ പറഞ്ഞതിനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. അതിന്റെ തടി എങ്ങനെയാ വളഞ്ഞതായിരുന്നു അല്ലേ? ചില്ലകൾ പല വഴിക്കാണ് വളർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. അവർക്ക് നല്ല വിലയുള്ളതെന്ന് തോന്നുന്ന തടികളെ മാത്രം അവർ എപ്പോഴും വെട്ടിക്കൊണ്ടു പോവാനായിട്ട് തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവാണ്. കുറേ കാലം കഴിഞ്ഞു. നേരെ നിന്ന മരങ്ങളെല്ലാം എന്നേക്കുമായിട്ട് ആ കാട്ടിൽ നിന്ന് ഇല്ലാതായി. അവിടെ ആകെ അവശേഷിച്ചത് ആ ഉപയോഗമില്ലാത്ത, ആ വളഞ്ഞു പുളഞ്ഞ, എങ്ങനെയാ പറയുക, ഒരു കൃത്യമായ ദിശയിലേക്കല്ലാതെ ശിഖരങ്ങൾ വളർന്നു പോയിട്ടുള്ള ആ വലിയ ആ ഒറ്റ മരമുണ്ടല്ലോ, ആ മരം മാത്രം ആ ഒരു കാട്ടിൽ തനിച്ചായി എന്നുള്ളതാണ്. ബാക്കിയായി പിന്നീട് അത് കൂടുതലായിട്ട് വളർന്നു, കൂടുതൽ വേരുകൾ ഇറങ്ങാൻ തുടങ്ങി. പക്ഷികൾ അതിൽ കൂടുവെച്ചു. തളർന്നു വന്ന യാത്രക്കാർ അതിന് താഴെ വിശ്രമിക്കാൻ തുടങ്ങി. മനുഷ്യന് വേണ്ടാതിരുന്നതിനെ പ്രകൃതി സ്വന്തമാക്കാൻ തുടങ്ങി. അങ്ങനെ പോകെ ഒരു ദിവസം കുറച്ച് സന്യാസിമാര് ആ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ മരത്തിന്റെ താഴെ വിശ്രമിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ അതിലൊരു യുവ സന്യാസി, ഒരു കുട്ടിയായ സന്യാസി, ഈ മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുക. ഇന്നിട്ട് അത്ഭുതത്തോട് ചോദിക്കുകയാണ്, എത്ര മനോഹരമായ മരമാണല്ലേ! മറ്റെല്ലാ മരങ്ങളും ഇവിടെ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിട്ടും ഇതെങ്ങനെ ഇവിടെ ബാക്കിയായി? ഭയങ്കര അത്ഭുതത്തോടെ ഈ കുട്ടി സന്യാസി ചോദിക്കുകയാണ്. ആ സമയത്ത് അവരുടെ ഗുരുവായിട്ടുണ്ടായിരുന്ന സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുകയാണ്. കാരണം എന്താണെന്നറിയോ കുട്ടി? എല്ലാവരും ഇതിനെ ഒന്നിനും കൊള്ളാത്ത മരം എന്ന് വിളിച്ചു. ആ ഒരു ഉത്തരം ഈ കുട്ടി സന്യാസിക്ക് മനസ്സിലായില്ല കേട്ടോ. എല്ലാവരും ഇതിനെ കൊള്ളാത്ത മരം എന്ന് വിളിച്ചു, അതുകൊണ്ട് ഇവിടെ നിന്നു. എന്താ സംഭവം? ആ സമയത്ത് നമ്മുടെ ഗുരു വീണ്ടും അതിനെ തുടർന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ നിന്ന് തടി മാത്രം ആഗ്രഹിച്ചവർക്ക് അത് ഒന്നിനും കൊള്ളാത്ത ഒരു മരമായിരുന്നു. അവരതിന്റെ വില നിശ്ചയിച്ചത് അവർക്ക് അതിൽ നിന്ന് എന്ത് ലാഭം കിട്ടും ആ ഒരു കാര്യം നോക്കിക്കൊണ്ടാണല്ലേ. ഒടുവിൽ ഈ ഗുരു പറഞ്ഞ് അവസാനിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തതിനെ അത് പെട്ടെന്ന് ഒഴിവാക്കും. അതുകൊണ്ട് നിന്റെ വില തീരുമാനിക്കാൻ നീ മറ്റുള്ളവരെ അനുവദിക്കരുത്. ഈ കഥയിൽ നിന്ന് എന്താ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ? നാല് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും അല്ലെ. മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നിനക്ക് വിലയില്ലാതാകുന്നു. ആ കാര്യം നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നിനക്ക് വിലയില്ലാതാകുന്നില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നത് സ്നേഹമാണോ? ഇപ്പൊ മരം വെട്ടുകാർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ സ്നേഹമാണോ? അല്ല, അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ലാഭമാണ് അല്ലെ. അപ്പൊ ഒരാൾക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നത് സ്നേഹമല്ല, ആ കാര്യം തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെയുണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രിയപ്പെട്ടവനാകാൻ വേണ്ടി ശ്രമിച്ച് ജീവിതം കളയാൻ നിൽക്കരുത്. നിനക്ക് വിലയുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ നോക്കണ്ടേ. അപ്പൊ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ നിന്നെ വളർത്തിയെടുക്കുന്നതാണ് ഈ സമൂഹത്തിന്റെ യഥാർത്ഥ ഒരു വിജയം അല്ലെ. അല്ലെങ്കിൽ അവർക്ക് നിന്നെ കൊണ്ട് യാതൊരു ആവശ്യമില്ലാതെ വരുമ്പോൾ ാണ് അവർ നിന്നെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിളിക്കുന്നത്. അപ്പോ മനസ്സിലാക്കുക, നിന്റെ വില മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഈ അവസ്ഥ ഇനിയെങ്കിലും മാറണമെങ്കിൽ നിന്റെ ചിന്തകൾ ആദ്യം മാറ്റണം എന്നതാണ് കേട്ടോ. അപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് തീർക്കാതെ നിനക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. ഒന്ന് ആലോചിച്ചു നോക്കാം, മരം വെട്ടുകാർക്ക് അവിടെ യൂസ് ഇല്ല, പക്ഷെ പ്രകൃതിക്ക് അവിടെ എത്രമാത്രം പ്രയോജനമാണല്ലേ ആ ഒരു മരം കൊണ്ട് ഉണ്ടായത്. അല്ലെങ്കിൽ ആ മരത്തിന്റെ ജീവൻ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരെ കണ്ടിൽ നിനക്ക് വിലയില്ലെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് ഒരു വിലയില്ല എന്നാണോ? അല്ല, നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നും നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല, നമ്മൾ സ്വയമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കഥ. എങ്ങനെയുണ്ട് കഥ, ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? പങ്ക്ച്വാലിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലെ. കൃത്യത എന്ന് പറയുന്ന ഒരു കാര്യം, സമയനിഷ്ഠം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് വേണം. അത് ഒറ്റയടിക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. പതിയെ പതിയെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ചസ് കൊണ്ടുവന്ന് പിന്നീട് നമ്മുടെ ഒരു ഹാബിറ്റ് ഒക്കെ ആയിട്ട് മാറേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി മുതൽ പങ്ക്ച്വൽ ആവും എന്ന പ്രതീക്ഷയിൽ, ഒപ്പം തന്നെ ഈ കഥ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ദേ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ദേ ഇപ്പൊ മാത്രമേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. 9:30 ആവുന്ന സമയത്ത് സിനിമാ വിശേഷവുമായി സെല്ലലോയിഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോ അതുവരെയൊക്കെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, ഒരു നല്ല മരമായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. കഥ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്തുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ, ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: സെല്ലുലോയിഡ്.
3: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ഏത് സിനിമയാണെന്നറിയോ? ഈ സിനിമ കാണാൻ എത്തുന്ന പ്രേക്ഷകന് ആവശ്യമുള്ളത് എന്താ? ഒരൊറ്റ കാര്യം മാത്രമാണല്ലേ, അസൽ എന്റർടൈൻമെന്റ്. ആ ഒരു എന്റർടൈൻമെന്റ് അതിന്റെ പൂർണ്ണ അളവിൽ സമ്മാനിക്കുന്ന ചിത്രമാണ് ആക്ഷൻ കിങ് അർജുൻ സർജ. കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബ്ലാസ്റ്റ്, അതെ, പേര് അനർത്ഥമാക്കും വിധം തിയേറ്ററുകളിൽ ഒരു കിടലും ബ്ലാസ്റ്റ് തന്നെയാണ് ഈ ഒരു ചിത്രം സമ്മാനിച്ചത്. ഈ ഒരു ഇടിപ്പടങ്ങളുടെ ആരാധകർക്ക് ആഘോഷിച്ച് അർമാദിക്കാൻ കഴിയുന്ന തരത്തിൽ ഫൈറ്റുകൾ കോർത്തിണക്കിയ ഒരു അടിപൊളി ഫൺ ഫാമിലി ആക്ഷൻ മൂവി. ചായക്കടയിലും വീട്ടിലും ഗോഡൌണിലും കാറിലും എന്തിന് ആശുപത്രിയിലും തുടങ്ങി സ്ക്രീനിലാകെ വിസിലടിയും മാർപ്പുവിളികളും നിറയ്ക്കുന്ന ഒരു ലോഡ് ഇടിപ്പൂരം തന്നെയാണ് ഈ ഒരു ചിത്രം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റ്, യെസ്, ആ പേര് പോലെ അനർത്ഥമായ ഒരു സിനിമ തന്നെയാണ് കേട്ടോ. വളരെ സാധാരണക്കാരായി ജീവിച്ചു പോകുന്ന ഒരു കരാട്ടെ മാസ്റ്ററുടെ കുടുംബം അപ്രതീക്ഷിതമായിട്ട് ചില പ്രതിസന്ധികളിൽ ചെന്ന് പെടുന്നതാണ് സിനിമയുടെ ഒരു കാതൽ, അല്ലെങ്കിൽ കോർ എന്ന് പറയുകയാണെങ്കിൽ. സമാന്തരമായി പോകുന്ന പല പ്ലോട്ടുകളെയും വളരെ രസകരമായിട്ടാണ് തിരക്കഥാകൃത്ത് ഈ ഒരു കുടുംബത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അർജുന്റെ ആ ഒരു സ്വാഗും ആക്ഷൻ സ്റ്റൈലും പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് സുഭാഷ് കെ രാജ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും ഈ മാസ് ഘടകങ്ങളൊന്നും അർജുന്റെ കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ. യെസ്, ബ്ലാസ്റ്റ് ആണ് ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമാ വിശേഷം. തുടർന്ന് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം സെല്ലുലോയിഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലലൗഡ്. സെല്ലലൗഡ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഈ ഫീമെയിൽസ് നായികമാർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, കാണുന്ന സമയത്ത് വല്ലാത്തൊരു അഡ്രിനൽ റഷ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, എപ്പോഴും നമുക്കറിയാം മെയിൽ ഓറിയന്റഡ് ആയിരിക്കും ഫൈറ്റും ഇത്തരത്തിലുള്ള മാസ് സീൻസ് ഒക്കെ വരാറ്. വളരെ കുറച്ച് മാത്രമാണ് ഫീമെയിൽസിന് അത്തരം ക്യാരക്ടേഴ്സ് വരാറുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ നായികമാരുടെ അഡ്രിനൽ റഷ് ഫൈറ്റുകൾ അർജുൻ സർജയ്ക്കൊപ്പം ഈ ഒരു ചിത്രത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം. ആ ഒരു സെയിം ഇമ്പോർട്ടൻസ് നൽകുന്നൊരു കാര്യമുണ്ടല്ലോ, അത് അടിപൊളി തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെ ആ കട്ടയ്ക്ക് നിന്ന് ഇടിപൂരം തീർക്കുന്നത് മലയാളികൾക്കേറെ പ്രിയങ്കരരായിട്ടുള്ള രണ്ട് നായികമാരാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. അഭിരാമയും സർവമായിലൂടെ ശ്രദ്ധേയായിട്ടുള്ള പ്രീതിയും മുകുന്ദനും ചേർന്നിട്ടാണ് ആ രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇരുവരും ചേർന്ന് അവതരിപ്പിക്കുന്ന മാസ് ഫൈറ്റ് സീക്വൻസുകൾ ശരിക്കും പ്രേക്ഷകർക്കൊരു വൺ അഡ്രിനാലിൻ റഷ് തന്നെ നൽകുന്നൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോഴും ഇങ്ങനെ തോന്നി, ഫീമെയിൽസ് ഫൈറ്റ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര രസമല്ലേ. ആക്ഷൻ സിനിമകൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കാണിക്കുന്ന സമയത്ത്, അതായത് സ്ത്രീ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള ഒരു ക്ലീഷേ വസ്ത്രധാരണ രീതികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിൽഡപ്പ് ലുക്കുകളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് അഭിരാമിയെയും പ്രീതിയെയും ഡയറക്ടർ നല്ല വൃത്തിക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈയൊരു സാധാരണത്വമാണ് ശരിക്കും കഥാപാത്രങ്ങൾക്ക് വലിയൊരു ഫ്രഷ്നെസ് നമുക്ക് നൽകുന്നത്. യാതൊരു കല്ലുകടിയും ഇല്ലാതെ വളരെ കൺവീൻസിങ് ആയിട്ടാണ് കേട്ടോ ഇരുവരും അടിപൊളിയായിട്ട് ഈ ഒരു പെർഫോമൻസ് ചെയ്തു വെച്ചിരിക്കുന്നത്. വിവേക് പ്രസന്നയുടെ സാന്നിധ്യവും ചിത്രത്തിന് വലിയൊരു ബലമേകുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ബ്ലാസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സെല്ലലൗഡിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുണ്ട്. കേൾക്കാം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം. കേട്ടു കേട്ടു കൂടാ.

0: celluloid.
1: Yes, സംവിധാനവും മേക്കിംഗ് ഫ്രഷ്നെസ്സും. ലവ് ടുഡേ എന്ന ഹിറ്റ് ചിത്രത്തിൽ സംവിധാന സഹായിയായിരുന്ന സുഭാഷ് കെ രാജ് തന്റെ അരങ്ങേറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റ്, ഒരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ കട്ട ഡാർക്ക് മോഡില്ല, അധോലോക അന്തരീക്ഷം മാത്രം കാണിക്കുന്ന ആ സ്ഥിരം ക്ലീഷേ ശൈലികളിൽ നിന്നൊക്കെ മാറി തികച്ചും ഫ്രഷായ ഒരു കളർ പാറ്റേണിലാണ് സുഭാഷ് ഈ ഒരു കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഫ്രഷ്നെസ്സും. ചില ഘട്ടങ്ങളിൽ മലയാളി പ്രേക്ഷകർക്ക് ഒരു ജോർജ് കുട്ടി ഫീൽ ലഭിച്ചേക്കാമെങ്കിലും സിനിമ ആ ഒരു ഒഴുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വേറിട്ട വഴികളിലൂടെ ഇങ്ങനെ മുന്നേറി പോകുന്നുണ്ട് കേട്ടോ. അമിതമായ ഡാർക്ക് തീമുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് കൂടി ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലാണ് സംവിധായകൻ ഈ ഒരു സിനിമയെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഖിൽ എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, മാസ്ക് കോംബോയും ഫൈനൽ വെർഡിക്റ്റും. ഇനി ആ ഒരു കാര്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളതല്ലേ. സോ ലലാഡിൽ ബ്ലാസ്റ്റിനെ കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്, ബ്ലാസ്റ്റ് എന്ന സിനിമയെ കുറിച്ച്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഒരു ആക്ഷൻ ചിത്രത്തെ അത്യുഗ്രം തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നതിൽ രവി ബസൂരിന്റെ പശ്ചാത്തല സംഗീതത്തിനും അതുപോലെ തന്നെ ഫിനിക്സ് പ്രഭുവിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫിയും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇരുവരും ചേർന്നൊരുക്കിയ ആക്ഷൻ രംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകളിൽ ഇളക്കി മറിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. ജോൺ കൊക്കൻ, അർജുൻ ചിദംബരം എന്നിവരാണ് ചിത്രത്തിലെ വില്ലന്മാരായിട്ട് എത്തുന്നത്. അവരുടെ പ്രകടനവും മിന്നുന്ന പ്രകടനം തന്നെയാണ് കേട്ടോ. നല്ല രസമുള്ള ഫൈറ്റ് സീക്വൻസുകൾ ഒരുപാടുണ്ട് ഈ ഒരു സിനിമയിൽ. അരുൺ രാധാകൃഷ്ണന്റെ ഛായാഗ്രഹണവും പ്രദീപ് ഇ രഘുവിന്റെ കൃത്യതയുള്ള എഡിറ്റിങ്ങും ശരിക്കും സിനിമയുടെ ആ വേഗത നിലനിർത്തുന്നുണ്ട് എന്നതാണ്. ഒരു സ്ലോ ഫേസ് ആണെങ്കിൽ നമുക്ക് അത്രമാത്രം ഡൈജസ്റ്റ് ആവണം എന്നില്ല ഈ ഒരു സിനിമ. കൃത്യമായിട്ടൊരു വേഗത ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദത്തിലുള്ള മനോഹരമായ ഒരു ഗാനവും ചിത്രത്തിന്റെ ആസ്വാദനം കൂട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ അനാവശ്യ സങ്കീർണതകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഒരു മാസ് ഫൺ ആക്ഷൻ വിരുന്നാണ് ബ്ലാസ്റ്റ്. അപ്പൊ ബ്ലാസ്റ്റ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു മൂവി തന്നെയാണ്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഫൈറ്റ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമയും ഇഷ്ടപ്പെടും. മാസ് മസാലകളൊക്കെ വളരെ കുറവുള്ള ഒരു സിനിമയാണ്, കുറച്ചും കൂടി നാച്ചുറൽ ആണ് ഈ ഒരു സിനിമ. അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് നോക്കുക, കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ സെല്ലലോയിഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലലോയിഡുമായിട്ട് മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ayilya signing off. Keep on listening Ahalya FM 90.4 KTK to Kutukoda.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: നല്ല അസൽ ബൺ പൊറോട്ട എങ്ങനെ റെഡിയാക്കി എടുക്കാം, എങ്ങനെ അടിച്ച് പൊറോട്ടയാക്കി എടുക്കാം? പൊറോട്ട എന്ന് പറഞ്ഞാൽ മാവെടുത്തൊന്ന് പരത്തി അടിച്ച് ചുട്ടെടുത്താൽ തീർന്നെന്നാണോ വിചാരം? അയ്യോ, പൊറോട്ട മേക്കിംഗ് ഇസ് ആൻ ആർട്ട്. ഇന്നെനിക്ക് ആ ആർട്ടിനെ കുറിച്ചാണ് പറയാനുള്ളത്. കലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, ആൻഡ് ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ബൺ പൊറോട്ട, വീച്ച് പൊറോട്ട, അങ്ങനെ പലതരം പൊറോട്ടകളുണ്ട്. അടിപൊളിയായിട്ട് ഈ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും, പക്ഷെ അറിയാത്ത ആളുകളുണ്ടല്ലേ. ഇത് കഴിക്കാൻ മാത്രം അറിയാവുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ മധുരയിലേക്ക് വണ്ടി കയറിയാൽ മതി എന്നുള്ളതാണ്. കാരണം അവിടെ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരാളുണ്ട്. മധുരയിൽ പ്രവർത്തിക്കുന്ന സെൽഫി പൊറോട്ട കോച്ചിങ് സെന്ററിലാണ് ഈ പൊറോട്ട ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. കേൾക്കുമ്പോൾ തമാശ പോലെ തോന്നുമെങ്കിലും സംഭവം സീരിയസ് ആണ്. നല്ല പൊറോട്ട മാസ്റ്റർമാരുടെ ക്ഷാമം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങാൻ മുഹമ്മദ് കാസിം എന്താ പറയുക, പ്രേരിതനായത്. 2017 അദ്ദേഹം ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ 4,000-ലധികം പേര് അവിടെ നിന്ന് പൊറോട്ടയടി പഠിച്ച് പല സ്ഥലങ്ങളിൽ പൊറോട്ട മാസ്റ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിലും പല സ്റ്റേറ്റ്സിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ പൊറോട്ടയടി എന്ന ആ ഒരു കല മനസ്സിലാക്കാൻ. സ്വന്തമായി ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണശാല നടത്തുന്ന ആളുകളുണ്ട്, ചെറിയ ഫുഡ് ബിസിനസ് തുടങ്ങാൻ സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ പൊറോട്ടയെ സീരിയസ് കരിയർ ഓപ്ഷനായി കാണുന്ന ആളുകളും ട്രെയിനിങ് എടുക്കാൻ എത്തുന്ന സ്ഥലമാണ് ഈ സെൽഫി പൊറോട്ട കോച്ചിങ് സെന്റർ. അത് മാത്രമല്ല, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഞെട്ടിട്ടോ ഇങ്ങനെ ഒരു കോച്ചിങ് സെന്ററിനെ കുറിച്ച് കേട്ടപ്പോഴത്തേക്കും. പൊറോട്ട ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാനുള്ള ഒരു കോച്ചിങ് സെന്ററോ എന്നതുകൊണ്ട് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. എന്താ പഠിക്കാൻ മധുരയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊറോട്ട എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ചിലർ ഡിഗ്രി എടുക്കും, ഡിപ്ലോമ എടുക്കും, ചിലർ നേരെ പോയി മാസ്റ്റർ ആകും, പൊറോട്ട അടിക്കുന്ന മാസ്റ്റർ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമി.

പൊറോട്ട എന്ന് കേൾക്കുമ്പോ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് ചൂടുള്ള പൊറോട്ടയും കറിയും തന്നെയാണല്ലോ. പക്ഷെ ഈ പൊറോട്ട ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഇത്രയും വലിയൊരു സ്കില് ഉണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. നമുക്ക് കഴിക്കാനല്ലേ അറിയുള്ളൂ അല്ലെ. ബൺ പൊറോട്ടയുണ്ട്, കോയിൻ പൊറോട്ടയുണ്ട്, നൂൽ പൊറോട്ട, കൊത്തു പൊറോട്ട, മലബാർ പൊറോട്ട, സിലോൺ പൊറോട്ട, അങ്ങനെ പലതരം പൊറോട്ടകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതും വെറുതെ റെസിപ്പി പറഞ്ഞു തരുന്ന പരിപാടിയല്ല, 10 ദിവസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. തുടക്കത്തിൽ തന്നെ മാവുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, മാവ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് ആദ്യത്തെ ലെസൺ. പിന്നെ പൊറോട്ട വീശിയെടുക്കുന്ന ആ സംഭവം ഇല്ലേ, അത് പെട്ടെന്ന് മാവിൽ തുടങ്ങിയില്ല. ആദ്യം ടവൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഈ ടവൽ വീശി വീശി കൈയൊക്കെ ശരിയാക്കിയിട്ട് പിന്നെയാണ് മാവ് കുഴിക്കുന്നതും പരത്തുന്നതും വീശിയടിക്കുന്നതും ഒക്കെ പഠിപ്പിക്കുന്നത്. അവസാനം ചൂടിൽ കൃത്യമായി ചുട്ടെടുക്കുന്നതുമൊക്കെ നേരിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ട്രെയിനിങ്ങിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സൈഡ്. പൊറോട്ട മാസ്റ്റർമാർക്ക് ഡിമാൻഡ് ഒന്നും കുറവല്ല, നല്ല ശമ്പളമുള്ള ജോലിയാ. ട്രെയിനിങ് പൂർത്തിയാക്കിയവർക്ക് ജോലി കണ്ടെത്താനും സ്ഥാപനം സഹായിക്കുന്നുണ്ടെന്നാണ് മുഹമ്മദ് കാസിം പറയുന്നത്. പക്ഷേ കഴിവും എക്സ്പീരിയൻസും ഒക്കെ അനുസരിച്ച് ഏകദേശം 800 മുതൽ 1500 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ആളുകളുണ്ട്. ഒരു പൊറോട്ടയുടെ കാര്യം പറയുന്നത്, അതിലും കൂടുതൽ വരുമാനം നേടുന്ന ആളുകളുണ്ട്. ഒരു ദിവസത്തെ പൊറോട്ടയുടെ കാര്യമാണ് പറയുന്നത്. ഇനി ഈ ഡിമാൻഡ് എവിടെയൊക്കെയാണെന്ന് കേട്ടാൽ അതിലും രസമാണ്. സിംഗപ്പൂരിൽ നിന്നും ഗൾഫിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ പൊറോട്ട മാസ്റ്റർമാരെ തേടി ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ കാണുന്ന പൊറോട്ട ഒരാൾക്ക് വെറും ഒരു ഭക്ഷണമല്ല, ഒരു ജോലിയാണ്. ചിലപ്പോൾ സ്വന്തമായ ബിസിനസ്സിലേക്കുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. അവിടെ പഠിച്ചിറങ്ങി സ്വന്തം ഹോട്ടൽ തുടങ്ങിയവരുടെ കഥകളും നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് മാവ് കുഴയ്ക്കാൻ പഠിച്ചു തുടങ്ങിയ ആൾ അവസാനം സ്വന്തം ഹോട്ടലിന്റെ കിച്ചൺ വരെ എത്തുന്ന കഥ. അപ്പോ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സെന്റേഴ്സൊക്കെ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. നമ്മളൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ ഈ കാഴ്ചകൾ. കലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: റോട്ടിലെ ട്രാഫിക് പോലീസ് മാത്രമല്ല, മുകളിൽ ഇരുന്ന് എല്ലാം കാണുന്ന AI ക്യാമറ ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ AI ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ പിഴത്തുക മൊത്തത്തിൽ കേട്ടുകഴിഞ്ഞാൽ ശരിക്കും നമ്മളെല്ലാരും ഞെട്ടും. 1,000 കോടി രൂപ കടന്നിരിക്കുകയാണ്. സേഫ് കേരള എന്ന് പറയുന്ന പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കേരളത്തിലാകെ സ്ഥാപിച്ച 675 AI ക്യാമറകൾ മാത്രം കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കാണ് ഇത്രയും വലിയ പിഴ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏകദേശം 1.5 കോടി ആളുകൾക്കെതിരെയാണ് പിഴ ചുമത്തിയത്. പക്ഷേ ഈ തുക മുഴുവൻ ഖജനാവിൽ എത്തിയിട്ടില്ല കേട്ടോ. ഇതുവരെ അടച്ചത് ഏകദേശം 365 കോടി രൂപ മാത്രം. എങ്കിലും മോട്ടോർ വാഹന വകുപ്പും പദ്ധതിയുടെ ചുമതലയുള്ള കെൽട്രോൺ അധികൃതരും പറയുന്നത് എന്താന്ന് വെച്ചാൽ, പദ്ധതിക്ക് ചെലവായ തുകയേക്കാൾ 1.5 ഇരട്ടി അധികം പിഴ ഇനത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ്. അതായത് റോഡിൽ ക്യാമറകൾ വന്നതോടെ ഒരു കാര്യം ഉറപ്പായി, പോലീസ് കണ്ടില്ലല്ലോ എന്ന പഴയ ആശ്വാസം ഇനി നടക്കില്ല. പക്ഷേ ഈ ക്യാമറകൾ വഴി ഇത്രയധികം നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കരുതിയിരിക്കണം. നമ്മുടെ റോഡിലെ AI ക്യാമറ കണ്ണു തുറന്നിട്ട് ഏകദേശം 3 വർഷമാകും. ഇതുവരെ നിയമലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴ ടോട്ടൽ 1,000 കോടി കടന്നിരിക്കുകയാണ്. 2023 ജൂൺ മുതലാണ് ഈ ഒരു നിരീക്ഷണം AI ക്യാമറ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 220 കോടി രൂപ ചെലവിട്ടാണ് ഈ ഒരു പദ്ധതി തുടങ്ങിയത്. ജൂലൈ മുതൽ പിഴ ഈ ചെല്ലാനായിട്ട് നൽകാനും തുടങ്ങി. 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ക്യാമറയുടെ ജോലി തീർന്നിട്ടില്ല. കഴിഞ്ഞ 3 മാസം മാത്രം 78 കോടി രൂപയുടെ പിഴ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്ന കണക്കുകൾക്കിടയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കണക്ക്, ആളുകൾ കുറച്ചുകൂടെ കരുതലോടെയൊക്കെ വാഹനം ഓടിക്കാൻ തുടങ്ങി എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അപകട മരണങ്ങൾ 15% മുതൽ 20% വരെ കുറയ്ക്കാൻ കഴിഞ്ഞെന്ന് MVD പറയുന്നുണ്ട്. അതായത് വാഹനങ്ങളുടെ എണ്ണം 7% വരെ കൂടിയിട്ടും അപകട മരണ നിരക്ക് താഴേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം പിഴയിനത്തിൽ ഇനിയും 635 കോടി രൂപ അടയ്ക്കാനുണ്ട്. അത് പിരിച്ചെടുക്കാൻ ആംനസ്റ്റി സ്കീം ഉൾപ്പെടെയുള്ള നടപടികൾ എടുത്തെങ്കിലും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. ഇത് ഫൈൻ കിട്ടിയിട്ടും അടയ്ക്കാതെ ഇത് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. 1,000 കോടി രൂപയാണ് ടോട്ടൽ ഫൈൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ആ കോടിയിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഈ ക്യാമറയുടെ യഥാർത്ഥ വിജയം അക്കൗണ്ടിൽ കയറുന്ന കോടികളല്ല. ഒരു ക്യാമറയെ പേടിച്ചൊരാൾ ഹെൽമെറ്റ് ഇട്ട് അയാൾ സുരക്ഷിതനായി വീട്ടിലെത്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ക്യാമറയുടെ ഏറ്റവും വിലയേറിയ കളക്ഷൻ എന്നുള്ളതാണ്. പക്ഷേ റോഡിലിറങ്ങുന്ന സമയത്ത് ട്രാഫിക് പോലീസ് ഇല്ലെങ്കിലും AI ക്യാമറകൾ ഇല്ലെങ്കിലും സേഫ്റ്റി നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി വണ്ടി ഓടിക്കുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മട്ടനും മീനിനും ഒക്കെ ഗുഡ് ബൈ പറയേണ്ട സമയമാണ്. എവിടെ നിന്നാണ് ഗുഡ് ബൈ, എന്തിനാണ് ഗുഡ് ബൈ എന്ന് ചോദിച്ചാൽ, ജയിലുകളിലെ മെനു കാർഡിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഇനി ജയിലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ആ കൂട്ടത്തിൽ മട്ടനും മീനും ഉണ്ടായിരിക്കില്ല. നേരത്തെ അത് ഉണ്ടായിരുന്നു. ജയിൽ വകുപ്പിന്റെ പുതിയ ശുപാർശ പ്രകാരം മട്ടനും മീനും മെനുവിൽ നിന്ന് ഒഴിവാക്കിയേക്കാണ്. പകരം ചിക്കൻ, മുട്ട, സോയാ ചങ്ക്സ് ഒക്കെ കൊണ്ടുവരാനാണ് പ്ലാൻ. ഇതിനു പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട്, ഹെൽത്ത് ആൻഡ് വെൽത്ത്. അപ്പോൾ ജയിൽ വകുപ്പിന്റെ പുതിയ ശുപാർശ പ്രകാരം ജയിലിൽ പുതിയ മെനു കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോൾ പഴയ മെനുവിൽ മട്ടനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പകരം ചിക്കൻ, മുട്ട, സോയാ ചങ്ക്സ് ഒക്കെ കൊണ്ടുവരാനുള്ളൊരു പദ്ധതി, ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. മട്ടൺ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസും ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളും ഒക്കെ കാരണമാകാം. അതുപോലെ മട്ടനും മീനും വാങ്ങാനും സ്റ്റോർ ചെയ്യാനും ചെലവും ബുദ്ധിമുട്ടും കൂടുതലാണ്. അതൊക്കെ കൊണ്ടാണ് മെനുവിൽ മാറ്റം വരുത്താനായിട്ട് ജയിൽ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കണക്കൊന്ന് കേട്ട് കഴിഞ്ഞാൽ കാര്യം പിടികിട്ടും. ഒരു വർഷം മട്ടന് മാത്രം 5.5 കോടിയിലധികം രൂപയുണ്ട്, മീനിന് ഒരു 4.5 കോടിയിലധികം രൂപയുണ്ട്. പക്ഷെ ചിക്കൻ വാങ്ങാൻ ഒരു 1.20 crores ഒക്കെ മതിയാകും. സോയാ ചങ്ക്സിന് മുട്ടയ്ക്കും കൂടി ഒരു 3.25 കോടിയൊക്കെ മതിയാകും. അങ്ങനെ മെനു ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വർഷം ഏകദേശം 5.7 കോടി രൂപ ലാഭിക്കാം എന്നാണ് കണക്ക്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ജയിലുകളിൽ ലഞ്ചിന് മീനുണ്ടാകും, ശനിയാഴ്ച മട്ടൺ ഉണ്ടാകും. അത് കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ കറിയുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഡോക്ടർ പറയുന്ന സ്പെഷ്യൽ ഡയറ്റും ഉണ്ട്. അപ്പൊ സംഗതി ക്ലിയർ ആണ്, ജയിലിലെ മെനുവിൽ ഇനി മട്ടൺ ഡേ കുറയും, ഹെൽത്തി ഡേ കൂടും. കാരണം ബഡ്ജറ്റും നോക്കണം, ഹെൽത്തും നോക്കണം. ജയിലായാലും മെനു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ബിസിനസ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പിൽ നമ്മൾ അടുത്ത പാട്ടുകളിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അടുക്കളയിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരോഗ്യത്തിന് വലിയൊരു പ്രൊട്ടക്ഷൻ ആയേക്കാം. ഈ സവാള നമ്മൾ ചിലപ്പോൾ വാങ്ങി വെക്കുന്ന സവാളയിൽ കരി പോലെ കറുത്ത പാടുണ്ടാവും, കറുത്ത പൗഡർ ഇട്ട പോലെയുള്ള സവാള ഉണ്ടാവും, അത് മണ്ണായിരിക്കും കഴുകിയാൽ പോകും എന്നൊക്കെ കരുതി ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. ഇത് മണ്ണല്ല എന്നൊരു പഠനം വന്നിട്ടുണ്ട്, അത് ഫംഗസ് ആണെന്നാണ് പറയുന്നത്. ഉള്ളിയിലൊക്കെ കാണുന്ന ഇത്തരം കറുത്ത പാടുകൾക്ക് പിന്നില് സാധാരണയായി കാണപ്പെടുന്ന ആസ്പെർഗിലസ് നിഗർ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. പുറത്ത് കാണുന്നത് കറുത്ത പാട് മാത്രം, പക്ഷെ അതിന്റെ നേർത്ത നൂലുപോലെയുള്ള ഘടനകൾ ഉള്ളിയുടെ പാളുകളിലേക്ക് ചിലപ്പോൾ പടർന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് പാട് മാത്രം ഉരച്ചു കളഞ്ഞാൽ

അപ്പൊ കറുത്ത പാട് കണ്ടാൽ എന്ത് ചെയ്യണം, അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ കറുത്ത പാട് സവാളയുടെ പുറത്ത് ഉണങ്ങിയ തൊലിയിൽ മാത്രമാണെങ്കിൽ സവാള നല്ല കട്ടിയായിട്ട് ഫേം ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പുറത്തെ തൊലി മുഴുവൻ കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകി ഉപയോഗിക്കാം. പക്ഷേ ഈ കറുപ്പ് ഉള്ളിലെ ഫ്ലഷി ലെയേഴ്സിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ, കറുപ്പ് പുറത്ത് മാത്രമല്ല അകത്തും കറുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സവാള ചീഞ്ഞതോ ദുർഗന്ധം ഉള്ളതോ ഒക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട. കറുത്ത ഭാഗം മാത്രം മുറിച്ച് കളയാം, ബാക്കി കൊണ്ട് കറി വെക്കാം എന്ന ഷോർട്ട് കട്ടും വേണ്ട. കാരണം ഫംഗസിന്റെ നേർത്ത വേരുകൾ കണ്ണിന് കാണാത്ത ഉള്ളിയുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ പടർന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് പുറംതൊലിയിൽ പാട് ഉള്ളി ഫേം ആണെങ്കിൽ തൊലി കളഞ്ഞ് നന്നായി കഴുകുക. അകത്തേക്ക് പടർന്നിട്ടുണ്ട്, ചീഞ്ഞു കഴിഞ്ഞ് സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കളയുക. ഒരു സവാളയുടെ വിലയേക്കാൾ വലുതാണ് നമ്മുടെ ഹെൽത്തിന്റെ വില.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഉള്ളിക്ക് പൂപ്പല് പിടിക്കാതിരിക്കാൻ വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അതെവിടെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതാണ് ഗെയിം. ചൂടും ഈർപ്പും ഉള്ളൊക്കെ സ്ഥലങ്ങളിലാണ് പൂപ്പല് പെട്ടെന്ന് വളരുന്നത്. അതുകൊണ്ട് ഉള്ളി എപ്പോഴും തണുപ്പും നല്ല വായു സഞ്ചാരമൊക്കെ ഉള്ള ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വേണം സൂക്ഷിക്കാൻ. പ്ലാസ്റ്റിക് കവറിൽ അടച്ചു വെക്കുന്നത് ഒഴിവാക്കാം. പിന്നെ ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണെന്നോ, ഈ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യും ചില ആളുകൾ. പൊട്ടറ്റോ പുറത്തു വിടുന്ന ഈർപ്പവും പൊട്ടറ്റോയിൽ നിന്ന് വരുന്ന ചില വാതകങ്ങളും ഉള്ളി പെട്ടെന്ന് ചീഞ്ഞു പോകാനും പൂപ്പല് പിടിക്കാനുള്ള കാരണമാകും. പിന്നെ ഇനി ഫ്രിഡ്ജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, തൊലി കളയാത്ത ഉള്ളി ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ല ഐഡിയ അല്ല. അവിടുത്തെ ഈർപ്പം കൂടുന്നത് പൂപ്പലിന് പിന്നെയും ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഉള്ളി തൊലി കളഞ്ഞ് മുറിച്ചു കഴിഞ്ഞാൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഉള്ളിയിൽ പൂപ്പല് കണ്ടാൽ അത് അവിടെ തന്നെ കിടക്കാൻ വിടരുത്, ഉടൻ മാറ്റി വെക്കണം. പിന്നെ ഒരു ഉള്ളിയിൽ മാത്രമാണ് പൂപ്പലുള്ളതെന്നുണ്ടെങ്കിൽ, ആ ഒരു ഉള്ളിയിലല്ലേ സാരിയില്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടെ തന്നെ കിടക്കാൻ വിടരുത്, ഉടനെ മാറ്റി വെക്കണം. അത് വെച്ചിരുന്ന ബാസ്ക്കറ്റ് റാക്കൊക്കെ നന്നായി കഴുകി പൂർണ്ണമായി ഉണക്കുകയും വേണം. നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഫംഗസാണ്, നമുക്ക് പലയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പഠനം വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സ്റ്റോറേജ് മിസ്റ്റേക്ക് ഒഴിവാക്കിയാൽ ഒരു മുഴുവൻ ഉള്ളിക്കൂട്ടത്തെയും നമ്മളെയും നമ്മുടെ ഹെൽത്തിനെയും ഒക്കെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
3: രാവിലെ എഴുന്നേറ്റിട്ട് കറിവയ്ക്കാൻ നേരം സവാളയൊന്ന് അരിയാനെടുത്തു കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് സവാളയുടെ എരിവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് അതിൻ്റെ വിലയോർത്തുണ്ടാകുന്ന സങ്കടം കൊണ്ടാണെന്ന് തമാശ രൂപേണ പറയുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിപണിയിൽ സവാളയ്ക്ക് തീ വിലയാകുമ്പോൾ അടുക്കളയുടെയും പാചകത്തിൻ്റെയും ബഡ്ജറ്റ് താളം തെറ്റും, ശരിയല്ലേ? കറിവേപ്പിലയും പച്ചമുളകും പോലെ ഇതിൻ്റെ ഒരു നാല് തൈ മുറ്റത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച് പോകാറുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? എങ്കിലും കേട്ടോളൂ, അതിന് വിദേശ രാജ്യങ്ങളിലോ വലിയ കൃഷിത്തോട്ടങ്ങളിലോ പോകേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടുപറമ്പിലോ ടെറസിലോ വളരെ എളുപ്പത്തിൽ സവാള നമുക്ക് വിളയിച്ചെടുക്കാനായിട്ട് പറ്റും. കയ്യിൽ പണം ചോരാതെ കണ്ണീരില്ലാതെ സവാള കൊയ്യാനായിട്ട് സഹായിക്കുന്ന ആ കൃഷിവിശേഷങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മുടെ മലയാളികളുടെ അടുക്കളയിൽ സവാളയില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കാനായിട്ട് കഴിയില്ല, അല്ലേ? അത് രാവിലെ ഉണ്ടാക്കുന്ന സാമ്പാറിലാണെങ്കിലും റോസ്റ്റിലാണെങ്കിലും വൈകുന്നേരത്തെ ചായക്കുള്ള ഉള്ളിവടയിലും ബീഫ് ഫ്രൈയിലും വരെ പ്രധാന താരമെന്ന് പറയുന്നത് ഈ ഒരു സവാള തന്നെയാണ്. രുചിയുടെ കാര്യത്തിൽ ഭക്ഷണത്തിന് സവാള നൽകുന്ന ആ ഒരു സമ്പന്നത വേറെ ഒന്നിനും നൽകാനായിട്ട് കഴിയില്ല. എന്നാൽ വിപണിയിൽ പെട്ടെന്നൊരു ദിവസം സവാളയുടെ വില 100 കടന്ന് കുതിച്ചുയരുമ്പോൾ വീട്ടമ്മമാരുടെ നെഞ്ചിലാണ് തീപിടിക്കുക. ഉള്ളിയിടാതെ എങ്ങനെ കറിവയ്ക്കുമെന്ന ആകുലതയിൽ പലരും മറ്റു വഴികൾ തേടാറുണ്ട് എങ്കിലും രുചിയിൽ ആ വിട്ടുവീഴ്ച പ്രകടമായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും ഉത്തരേന്ത്യയിലെ വിളനാശവുമാണ് പലപ്പോഴും വിപണിയിൽ ഈ ഒരു വിലക്കയറ്റത്തിന് കാരണമാകുന്നത്. വിപണിയിലെ ഈ ഒരു സവാള കളിക്ക് തടയിടാനായിട്ടുള്ള ഒരേ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ സ്വയം പര്യാപ്തരാവുക എന്നതാണ്. വലിയ വിസ്താരമുള്ള പറമ്പുകൾ ഇല്ലാത്തവർക്ക് പോലും സ്വന്തം വീട്ടുപറമ്പിലോ ടെറസിലോ വളരെ എളുപ്പത്തിൽ വിളയിച്ചെടുക്കാവുന്ന ഒന്നാണ് സവാള എന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല എന്നതാണ് സത്യം. അപ്പോൾ സവാള കൃഷിയെക്കുറിച്ചാണ് ഇന്ന് ഹരിതഭൂമിയിലൂടെ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരളത്തിലെ അന്തരീക്ഷത്തിൽ സവാള കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് ധരിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെയും സവാള മികച്ച രീതിയിൽ വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ശരിയായ സമയം തിരഞ്ഞെടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ സവാള കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മാസം മുതൽ തുടരുന്ന 4 മാസങ്ങളാണ്. സവാള ചെടിക്ക് തുടക്കത്തിൽ വളർച്ചാഘട്ടത്തിൽ നല്ല തണുപ്പും വളർന്ന് കിഴങ്ങുകൾ പാകമാകുന്ന വിളവെടുപ്പ് ഘട്ടത്തിൽ നല്ല ചൂടുമുള്ള കാലാവസ്ഥയാണ് ആവശ്യമെന്നതാണ് ഇതിന് കാരണം. തുലാവർഷം കഴിഞ്ഞ് തണുപ്പ് തുടങ്ങുന്ന നവംബർ മാസത്തിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വേനൽ ചൂടിൽ സമൃദ്ധമായ സവാള വിളവെടുക്കാനായിട്ട് സാധിക്കും. ശരിയായ സീസൺ തിരഞ്ഞെടുക്കുന്നത് വഴി തൈകൾ അഴുകിപ്പോകാതെ ആരോഗ്യത്തോടെ വളർന്നു വരാനായിട്ടും സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് സവാള കൃഷിയെക്കുറിച്ചാണ്. ഇനിയും ഏറെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം. നല്ലൊരു പാട്ടിന് ശേഷം

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സവാള കൃഷിയിൽ വിജയകരമായ വിളവ് ലഭിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന അഗ്രിഫൗൺ ഡാർക്ക് റെഡ് എന്ന ഇനമാണ് കേരളത്തിലെ അന്തരീക്ഷത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഇനത്തിന്റെ വിത്തുകൾ മിക്ക കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും കൃഷി ഭവനുകളിലും വിശ്വസനീയമായ വിത്ത് വിൽപ്പന കേന്ദ്രങ്ങളിലും എളുപ്പത്തിൽ ലഭ്യമാണ്. വിത്ത് നേരിട്ട് നടുന്നതിനേക്കാൾ പാകി മുളപ്പിച്ച് തൈകൾ പറിച്ച് നടുന്നതാണ് കൃഷിയിൽ കൂടുതൽ ഗുണം ചെയ്യുന്നത്. നല്ല രീതിയിൽ ചാണകപ്പൊടിയും മണ്ണും ചേർത്തൊരുക്കിയ തടങ്ങളിൽ വിത്തുകൾ വിതറ. പാകി മുളപ്പിച്ച് തൈകൾ ഏകദേശം 10 സെന്റിമീറ്റർ ഉയരം വരികയും 4-5 ഇലകൾ വരികയും ചെയ്യുമ്പോഴാണ് അവ മാറ്റി നടാനായിട്ട് പാകമാകുന്നത്. ഇനി മണ്ണൊരുക്കലും തൈകൾ നടീലും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിനു ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സവാള കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരട്ടെ. ഇനി എങ്ങനെയാണ് മണ്ണൊരുക്കുക, തൈ നടുക, അത് പറഞ്ഞുതരാം. നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ സവാള തൈകൾ നടാവൂ. തണലുള്ള സ്ഥലങ്ങളിൽ നട്ടുകഴിഞ്ഞാൽ ഇലകൾ നീളത്തിൽ വളരുമെന്നല്ലാതെ അടിയിൽ കിഴങ്ങ് വലുതാവില്ല. അതിനാൽ ദിവസവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം. നിർവാർച്ചയുള്ള നല്ല ഇളക്കമുള്ള മണ്ണാണ് സവാളയ്ക്ക് ഏറ്റവും പ്രധാനം. മണ്ണിൽ വെള്ളക്കെട്ടുണ്ടായിക്കഴിഞ്ഞാൽ ചെടിയുടെ അടിഭാഗം അഴുകിപ്പോകും. അടിവളമായിട്ട് ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ മണ്ണുമായി നന്നായി കലർത്തി വേണം തടമൊരുക്കാനായിട്ട്. നിലത്താണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിൽ 1 അടി അകലത്തിൽ വരമ്പുകൾ എടുത്ത് 10 സെന്റിമീറ്റർ ഇടവിട്ട് തൈകൾ നട. തൈകളുടെ വേരുകൾ അധികം ആഴത്തിൽ പോകാത്തതിനാൽ വളരെ ആഴത്തിൽ കുഴിച്ചിടാതെ പതുക്കെ മണ്ണ് അമർത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനി ഗ്രോ ബാഗിലും ടെറസിലും എങ്ങനെയാണ് സവാള കൃഷി ചെയ്യുക എന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിനു ശേഷം.

0: സിംഗ് ചേട്ടാ.
1: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
2: സവാള കൃഷിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഗ്രോ ബാഗിലും ടെറസിലും സവാള കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സെന്റുകൾ അളന്ന് വീട് വയ്ക്കുന്ന ഇന്നത്തെ കാലത്ത് പറമ്പില്ല എന്ന കാരണത്താൽ ആരും സവാള കൃഷി വേണ്ട എന്ന് വെക്കേണ്ടതില്ല. നിങ്ങളുടെ കൊച്ച് ടെറസിലോ അടുക്കള മുറ്റത്തോ ഉള്ള ഗ്രോ ബാഗുകളിൽ സവാള വളരെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാം. ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ ചകിരിച്ചോറും മേൽമണ്ണും ചാണകപ്പൊടിയും തുല്യ അളവിൽ ചേർത്ത് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കണം. ഗ്രോ ബാഗിന്റെ അടിയിൽ വെള്ളം വാർന്നു പോകാനുള്ള ദ്വാരങ്ങൾ കൃത്യമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സാധാരണ ഒരു ഗ്രോ ബാഗിൽ രണ്ടോ മൂന്നോ തൈകൾ വരെ നടാവുന്നതാണ്. കൂടുതൽ തൈകൾ ഒരുമിച്ച് നട്ടുകഴിഞ്ഞാൽ കിഴങ്ങുകൾക്ക് വലുപ്പം കുറയും. ടെറസിൽ വയ്ക്കുമ്പോൾ അമിതമായ മഴയോ വെള്ളക്കെട്ടോ ഏൽക്കാത്ത രീതിയിൽ വേണം ഗ്രോ ബാഗുകൾ ക്രമീകരിക്കാനായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നനയും മറ്റ് പരിപാലനവുമാണ്. അതെങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നനയും പരിപാലനത്തെ കുറിച്ചും പറയാം. സവാള ചെടികളുടെ വേരുപടലം വളരെ നേരിയതും മുകളിലായിട്ട് കിടക്കുന്നതുമായതുകൊണ്ട് നനയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. വെള്ളം കൂടിയാലും കുറഞ്ഞാലും അത് വിളവിനെ നേരിട്ട് ബാധിക്കും. ഉള്ളി രൂപപ്പെട്ടു തുടങ്ങുന്ന ഘട്ടത്തിൽ കൃത്യമായ നനവ് അത്യാവശ്യമാണ്. ഈ സമയത്ത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയുടെ വലുപ്പം കുറയുകയും ഘടന മാറുകയും ചെയ്യും. എന്നാൽ അമിതമായി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കടയഴുകൽ രോഗം വരാനായിട്ട് സാധ്യത കൂടുതലാണ്. മണ്ണിലെ ഈർപ്പം തൊട്ടു നോക്കി ആവശ്യമെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക. വിളവെടുപ്പിന് ഏകദേശം 2 ആഴ്ച മുമ്പായി നന പൂർണ്ണമായിട്ടും കുറയ്ക്കണം. ഇത് ഉള്ളിയുടെ സംഭരണ ശേഷി കൂട്ടാനും കേടാകാതെ ഇരിക്കാനും സഹായിക്കും. ഇനി വളപ്രയോഗത്തെ കുറിച്ച് പറയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സവാള കൃഷിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി വളപ്രയോഗത്തെ കുറിച്ച് പറയാം. രാസവളങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ശുദ്ധമായ ജൈവ രീതിയിൽ നമുക്ക് വീട്ടിൽ സവാള ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കണം. മണ്ണിര കമ്പോസ്റ്റ്, കാലിവളം, പുളിപ്പിച്ച കടല പിണ്ണാക്ക് എന്നിവ നൽകുന്നത് ചെടികൾക്ക് ആവശ്യമായ നൈട്രജനും മറ്റ് പോഷകങ്ങളും നൽകും. ആഴ്ചയിൽ ഒരിക്കൽ കടല പിണ്ണാക്ക് വെള്ളത്തിൽ പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇലകൾക്കും കിഴങ്ങുകൾക്കും നല്ല കരുത്ത് നൽകും. കടല പിണ്ണാക്കിനൊപ്പം അല്പം ചാരം ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടാനും ഉള്ളിക്ക് നല്ല വലുപ്പം കിട്ടാനും സഹായിക്കും. കൂടാതെ മഗ്നീഷ്യം, ബോറോൺ, സൾഫർ എന്നിവയടങ്ങിയ സൂക്ഷ്മ വളക്കൂട്ട് നേർപ്പിച്ച് തളിക്കുന്നത് ഉള്ളിയുടെ ഗുണനിലവാരവും അതുപോലെ തന്നെ മണവും വർദ്ധിപ്പിക്കും. സൾഫറിന്റെ സാന്നിധ്യമാണ് സവാളയ്ക്ക് ആ ഒരു പ്രത്യേക മണവും എരിവും നൽകുന്നത്. ഇനി രോഗനിയന്ത്രണത്തെക്കുറിച്ചും വിളവെടുപ്പിനെ കുറിച്ചും പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സവാള കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവസാനമായിട്ട് രോഗനിയന്ത്രണത്തെക്കുറിച്ചും വിളവെടുപ്പും എങ്ങനെയാണെന്ന് പറയാം. സവാള കൃഷിയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന വില്ലനാണ് ഇലകരിച്ചിലും കടയഴുകലും. അമിതമായ വെള്ളക്കെട്ടും ഈർപ്പവുമാണ് ഈ ഫംഗസ് രോഗങ്ങൾക്ക് പ്രധാന കാരണം. അതിനാൽ നന നിയന്ത്രിക്കുക എന്നതാണ് രോഗങ്ങളെ അകറ്റാനുള്ള ആദ്യപടി. രോഗപ്രതിരോധത്തിനായിട്ട് 10 ദിവസത്തിലൊരിക്കൽ 20 ഗ്രാം സ്യൂഡോമോണസ് അല്ലെങ്കിൽ കൈറ്റിൻ ചേർത്ത സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇത് ചെടികളുടെ പ്രതിരോധശേഷി കൂട്ടുകയും ഫംഗസ് ബാധകളെ തടയുകയും ചെയ്യും. നട്ട ഏകദേശം 3 മുതൽ 4 മാസങ്ങൾക്കുള്ളിൽ സവാള വിളവെടുപ്പിന് പാകമാകും. സവാളയുടെ പച്ച ഇലകൾ ഉണങ്ങി മണ്ണിലേക്ക് മറിഞ്ഞു വീഴുന്നതാണ് വിളവെടുപ്പിന്റെ പ്രധാന ലക്ഷണം. ഈ സമയത്ത് ഉള്ളി പതുക്കെ പിഴുതെടുത്ത് തണലിൽ ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം. ഇനി വിപണിയിലെ വിലക്കയറ്റം കണ്ടിട്ട് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ടെറസിൽ തന്നെ സവാള വിളയിച്ചെടുക്കാനായിട്ട് പറ്റും. സവാളയ്ക്ക് വിപണിയിലെ വില കൂടുമ്പോൾ സവാളയെ കുറ്റം പറയുന്നതിന് പകരം നമ്മുടെ ടെറസിലോ അടുക്കള മുറ്റത്തോ 4 സവാള തൈകൾ നടാനായിട്ട് ഇനി വൈകിപ്പിക്കേണ്ട കാര്യമില്ല. വരുന്ന നവംബർ മാസത്തിൽ തന്നെ ഈ സവാള കൃഷിക്ക് തുടക്കമിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി ആയപ്പോഴത്തേക്കും ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ അഭിരാമിയാണ് കൂടെ ഉള്ളത്. 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്നത്തെ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 17 തീയതിയാണ് അല്ലേ. ഈ 17 തീയതിക്കും നമ്മുടെ കേരളത്തിനും തമ്മിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉണ്ടോ, എന്താ നിങ്ങൾക്ക് തോന്നണേ? ശരിക്കും പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം. കാരണം 1996 സെപ്റ്റംബർ 17 കേരളം ആദ്യമായിട്ട് ഫോണിൽ സംസാരിച്ച ദിവസമാണ്. ആദ്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്നിപ്പോ നമ്മുടെ കൂടെ ഒഴിച്ചുകൂടാനാവാത്തൊരു സംഗതിയായിട്ട് മൊബൈൽ ഫോൺ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ. ഒരു ശരീരത്തിന്റെ ഒരു അവയവമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ കൂടെ തന്നെയായിട്ട് കൃത്യം 30 വർഷങ്ങളായി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്നേക്ക് കൃത്യം 30 വർഷം മുൻപ് കേരളത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആദ്യമായി ഒരു കോള് പോയി, ഒരു കോള് കണക്റ്റായി. ആ ദിവസം ഒരു ഫോൺ കോൾ മാത്രമല്ല നടന്നത്, കേരളത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററിയിൽ ഒരു പുതിയ ചാപ്റ്റർ തുറന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് ആദ്യമായിട്ട് ഫോൺ എടുത്ത ആള് പറഞ്ഞത് എന്തായിരിക്കും? ഇന്ന് നമ്മൾ പറയണ പോലെ തന്നെ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ, ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക അല്ലെ. ഇന്ന് നമ്മൾ ദിവസവും 100 കണക്കിന് കോൾസ്, വീഡിയോ കോൾസ്, വോയിസ് നോട്ട്സ് എല്ലാം സെക്കൻഡ്സിൽ ചെയ്യുന്നു. പക്ഷേ ആദ്യത്തെ ഹലോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹലോ ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സെപ്റ്റംബർ 17 കേരളം ആദ്യമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചു തുടങ്ങിയ ഒരു ദിവസമാണ്. ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ എടുത്ത് 8 1 5 0 9 0 0 എന്ന നമ്പർ ഡയൽ ചെയ്ത് എന്റെ അടുത്ത് ഹലോ പറയാം. ഹലോ പറഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, ആ പാട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് തരും. അതേപോലെ ഇന്നിപ്പോ ഫോൺ എടുത്ത് സംസാരിക്കാനൊന്നും നേരെയില്ല. എന്തൊക്കെ പറഞ്ഞാലും 30 വർഷം മുൻപ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്നൊരു മൊബൈൽ ഫോൺ ത്രൂ ഒരു കോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നു എന്നുണ്ടെങ്കിലും ഇന്ന് എനിക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാനൊന്നും സമയമില്ല അഭിരാമി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ മെസ്സേജ് അയച്ചോളൂ. ഇതും ഇതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ, മെസ്സേജ് ത്രൂവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ. അപ്പൊ മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ ഉള്ള നമ്പർ സെയിം നമ്പറാണ്, 8281 50 90 00. ഇനിയിപ്പോ ഫോണേ വേണ്ട, ഇങ്ങനെ കോൾസും മെസ്സേജും ഒന്നും എന്റെ ഒരു വൈബല്ല. ഞാൻ ഫുൾ ടൈം ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അഹല്യ FM 90.4 ആ ഒരു പേജ് എടുക്കുക, അതിലേക്ക് ഒരു DM ചെയ്യുക ഇഷ്ടമുള്ള പാട്ടുകൾ. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കുന്ന സമയത്ത് പാട്ട്, പാട്ട് ഉള്ള സിനിമ, സിനിമ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഒപ്പം നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാണ്.

0: യെസ്, അതാണ് പാട്ട്. നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട് കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്ന സിനിമയിലെ പാട്ടാണ്. ശങ്കർ മഹാദേവൻ തകർത്ത് നമ്മുടെ കയ്യിലേക്ക് തന്ന പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോ എന്റെ കൂടെ ഇന്നത്തെ ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
1: ഹലോ, നമസ്കാരം അഭിരാമി.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരമുണ്ട്. ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
0: ആനന്ദൻ ചേട്ടാ, വളരെ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ടാണല്ലോ. എന്താണ് ഇപ്പൊ നേരത്തെ കേട്ട പാട്ടിന്റെ ഒരു എഫക്റ്റ് ആണോ?
1: അതെ അതെ, അതും കൂടിയാണ്. പിന്നെ രാവിലത്തെ പിന്നെ നല്ല ഇഡ്ഡലി സാമ്പാറും അടിച്ചതിന്റെ എനർജിയും കൂടിയാണ്.
0: ഓ മൈ ഗോഡ്, ഇഡ്ഡലി സാമ്പാറും ആണ് രഹസ്യം അല്ലേ?
1: ആ, ഇഡ്ഡലി സാമ്പാറും അടിച്ച് കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് ബൂസ്റ്റും കുടിക്കും.
0: എന്റെ അമ്മേ. ഓക്കെ, ഇനിയിപ്പോ ഇനി എപ്പോഴാണ് ഇനി ഫുഡ് കഴിക്കണേ? ഉച്ചക്ക്
1: ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിലെ തിരക്കെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണി കഴിയും. 3 മണി 3:15 ഏകദേശം ആദ്യ സമയത്ത് കഴിക്കണം.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഒരു 2-3 മണിക്കൂർ നിക്കും നമ്മുടെ ബൂസ്റ്റിന്റെ എനർജി അല്ലേ?
1: ആ, അതെ, നിക്കും. അതിലിടക്ക് ഇങ്ങനെ വെള്ളം ഒക്കെ ചൂട് നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഇടക്കിടെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും.
0: ഓക്കെ ഓക്കെ, അപ്പൊ ആ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ ഏത് പാട്ടാണ് കേൾക്കണ്ടേ പറയൂ?
1: ഇന്ന് അഭിരാമി ഫസ്റ്റ് പറഞ്ഞിട്ട് ഇന്ന് ഹലോ പറഞ്ഞ ദിവസമാണ് ഇന്ന്.
0: അതെ,
1: അപ്പൊ ഞാൻ അങ്ങനെ ആ അതിലുള്ള ഒരു സെലക്ഷൻ പാട്ട് തന്നെ എടുത്തു. നമ്മുടെ ഹലോ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടാ.
0: ഓക്കെ, എന്തായാലും നമ്മൾ ആദ്യമായിട്ട് മലയാളികൾ ഹലോ പറഞ്ഞ ദിവസമാണെന്നാണ് പറയണേ അല്ലെ, മൊബൈൽ ഫോണിൽ ആദ്യം സംസാരിച്ച ദിവസമാണെന്ന് പറയണേ. അപ്പൊ ഹലോയിലെ പാട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ?
1: അതെ അതെ, ഇന്നലെ ഞാൻ അഭിരാമി വേറെ കൊണ്ട് ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു 5:30 എന്റെ സിസ്റ്റർ വീട്ടിലേക്ക് പോകുമ്പോ ബസ്സിലും ഈ പാട്ട് വെച്ചിരുന്നു. അപ്പോഴും എനിക്ക് ആ പാട്ട് നല്ല ഇഷ്ടം തോന്നി. ഇനി എപ്പെങ്കിലും അതിലേക്ക് വിളിക്കാമെന്ന് വിളിക്കുമ്പോ ഈ പാട്ട് പറയാൻ നല്ല ഇങ്ങനെ മനസ്സിൽ വെച്ചതാ. അപ്പൊ അതിന് ഹലോ ദിവസം കൂടിയാ നിങ്ങൾ പറഞ്ഞത്.
0: മൊത്തത്തിൽ ഒരു കോയിൻസിഡൻസ് ആയി മാറിയില്ലേ? എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. അപ്പൊ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ്, കണ്ണൂരിൽ നിന്ന്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് ഹലോ എന്ന സിനിമയിലെ ചെല്ലത്താമര എന്ന പാട്ടാണ്. അലക്സ് പോൾ മ്യൂസിക് ചെയ്ത പാട്ടാണ്. ഹലോ ഒരു അടിപൊളി സിനിമയാണ് അല്ലേ, ലാലട്ടന്റെ ഒരു സൂപ്പർ സിനിമയാണ്. അപ്പൊ ആ സിനിമയിലെ ചെല്ലത്താമര എന്ന പാട്ട് നമുക്ക് കേൾക്കാം ആനന്ദൻ ചേട്ടന് വേണ്ടിയിട്ട്. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമില്. സോൾ ഓഫ് ദിയ സോങ് വെക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പക്ഷേ ഈ മെസ്സേജ് അയച്ചയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ആരാണെങ്കിലും ഈ മെസ്സേജ് അയച്ചയാൾക്ക് വേണ്ടിയിട്ട് ദാ വരുന്നു ദിയ, സോൾ ഓഫ് ദിയ എന്ന് പറയുന്ന ഒരു മൂവി എന്നൊരു സോങ്. അപ്പൊ നമുക്ക് ഈ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വേഗം വിളിച്ചോളൂ. 8 8 1 5 0 9 000 ആണ് പാട്ട് കിട്ടാനുള്ള നമ്പർ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. ഓക്കെ, അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡേവിഡ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: ബഷീർക്ക. ആലപ്പൂരി.
0: ബഷീർക്ക, പറയുന്ന ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: പാട്ട് തൂങ്കാതെ തമ്പി തൂങ്കാതെ, സിനിമ നിപ്പേനടി. ആ പാട്ട്.
0: ആ പാട്ട്. ഓക്കെ.
1: നമ്മുടെ കൃഷ്ണേട്ടൻ, അതേപോലെ നമ്മുടെ ഷർപ്പുക്ക, ഉരേ പഞ്ഞേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ മാധവേട്ടൻ, പിന്നെ ഇന്ദ്ര ചേച്ചി, അതേപോലെ നമ്മുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും.
0: ഓക്കെ, ഈ പാട്ടിന്റെ ഒരു ആദ്യത്തെ വരുപാടോ? സുമ്മാ നിക്കാതെ. അതിന്റെ ഒരു ഫസ്റ്റ് ലൈൻ പാടിത്തരുമോ?
1: അതന്നെ.
0: അത്രയുള്ളൂ അല്ലേ? ഓക്കെ ബഷീർ, അപ്പൊ ഞാൻ എന്തായാലും ബാക്കി നമുക്ക് എന്തായാലും കേൾക്കാം. താങ്ക് യു സോ മച്ച്, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ബഷീർക്കയാണ്. ബഷീർക്ക ചോദിച്ച പാട്ട് സുമ്മാ നിക്കാതിങ്ക എന്ന പാട്ടാണ്, കമലഹാസന്റെ ഒരു പാട്ട്. ഇളയരാജ മ്യൂസിക് ചെയ്ത് എസ് പി ബിയും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം ബഷീർക്കും ഫ്രണ്ട്സിനും വേണ്ടി. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് സത്യനാരായണ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം കന്നിപ്പൂമാനം കണ്ണെന്നിട്ട് ഞാൻ നോക്കിയിരിക്കെ എല്ലാ ശ്രോതാക്കൾക്കും അഹല്യ കാര്യകർത്താക്കൾക്കും എല്ലാവർക്കുമായി കേൾപ്പിക്കാമോ സസ്നേഹം സത്യനാരായണൻ പുതുശ്ശേരി. എന്തായാലും കേൾപ്പിക്കാമല്ലോ, നല്ലൊരു പാട്ടാണ് കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരിക്കുന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ടും കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം, പ്രാദേശിക വാർത്തകൾക്കും ശേഷം നമുക്ക് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും.
4: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാത്രി 7:30. സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയിലെ സെമിക്കോൺ എക്കോസിസ്റ്റം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് നവീകരണം, നിക്ഷേപം, വളർച്ച എന്നിവയ്ക്കായി പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദി ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് മൂന്ന് ദിവസത്തെ സമ്മേളനവും പ്രദർശനവും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും കഴിഞ്ഞ 25 വർഷത്തെ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രനിർമ്മാണ സംഭാവനകളെയും രാഷ്ട്രപതി പ്രശംസിച്ചു. രാജ്യത്തിനുവേണ്ടി നിരന്തര സേവനം തുടരുന്നതിന് പ്രധാനമന്ത്രിക്ക് മികച്ച ആരോഗ്യവും ദീർഘായുസ്സും രാഷ്ട്രപതി ആശംസിച്ചു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ലോകത്തിലെ തിളക്കമാർന്ന കേന്ദ്രമായി മാറിയെന്നും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണെന്നും ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സാമൂഹിക മാധ്യമത്തിലാണ് ഇരുവരും ആശംസകൾ അറിയിച്ചത്.
5: ജന്മദിനം ആഘോഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ആശംസ നേർന്നു. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര സേവനത്തിലും സമർപ്പണത്തിലും അധിഷ്ഠിതമാണെന്നും നിരവധിയാളുകൾക്ക് പ്രചോദനമാണ് ആ ജീവിതമെന്നും ആശംസാ സന്ദേശത്തിൽ അമിത്ഷാ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ വികസനത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും പാതയിൽ മുന്നേറുകയാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കി. ദേശീയ സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും പര്യായമാണ് നരേന്ദ്രമോദിയെന്ന് നിതിൻ നബീൻ പറഞ്ഞു. സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്ത മാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛ് ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഭീകരവാദികൾക്ക് വളരാൻ അനുകൂല സാഹചര്യമൊരുക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗത്തിൽ രൂക്ഷ വിമർശനമുന്നയിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളും അമേരിക്കയിൽ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ അൽക്വയ്ദ നേതൃത്വവും തമ്മിലെ ബന്ധം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യോഗത്തിൽ ഉന്നയിച്ചു. സെപ്റ്റംബർ 11 ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അന്താരാഷ്ട്ര സമൂഹം ഓർക്കണമെന്നും ഭീകരവാദികൾക്കെതിരെ മാത്രമല്ല അവർക്ക് ധനസഹായവും പിന്തുണയും അഭയവും നൽകുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ വിൻഫോൾ ടാക്സും കയറ്റുമതി തീരുവയും കേന്ദ്ര ഗവൺമെന്റ് കുറച്ചു. പെട്രോൾ കയറ്റുമതിക്ക് നികുതി ലിറ്ററിന് 50 പൈസയാണ് കുറച്ചത്. ഇതിൽ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ലിറ്ററിന് 50 പൈസ ഉൾപ്പെടുന്നു. അതേസമയം റവന്യൂ ഇന്റഗ്രേഷൻ ചാർജ് ഉണ്ടാവില്ല. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 20 രൂപയായി കുറച്ചു. വിമാന ഇന്ധന കയറ്റുമതി തീരുവ SIED വഴി ലിറ്ററിന് 15 രൂപയായി താഴ്ത്തി. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിന് നൽകുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് നികുതി നിരക്കുകളിൽ മാറ്റമൊന്നുമില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ വൈകുന്നത് തടയാൻ വ്യവസ്ഥകൾ കർശനമാക്കി. പുതിയ ജനന മരണ രജിസ്ട്രേഷൻ നിയമം ഒക്ടോബർ പ്രാബല്യത്തിൽ വരുമെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ അറിയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ബിൽ കഴിഞ്ഞ മാസമാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടി നിയമമായി മാറിയത്. ജനന മരണ രജിസ്ട്രേഷനുകളിൽ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഡൽഹിക്ക് പോകും. ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് യോഗം വിളിച്ചു ചേർത്തത്. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആൻഡ്രൂ അഗസ്റ്റിനെ കൂടുതൽ പരിശോധനകൾക്കായി വയനാട്ടിലെത്തിച്ചു. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആൻഡ്രൂ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആൻഡ്രൂയുമായി സംഘം പുറപ്പെടുകയായിരുന്നു. സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കുറ്റക്കാരനാണെന്ന് കോട്ടയം വിജിലൻസ് കോടതി കണ്ടെത്തി. ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. 2013 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസാണ്. സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി നടപടി പൂർത്തിയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജമ്മുകാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സംയുക്ത സേന വധിച്ചു. ഉധംപൂരിലെ മജൽത പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചത്. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് ചീറ്റകളുടെ എണ്ണം 52 ഉയർന്നു. ഇന്ത്യയിൽ ജനിച്ച 32 ചീറ്റക്കുട്ടികൾ ഉൾപ്പെടെയാണിത്. പദ്ധതിയുടെ 4 വർഷത്തെ അവലോകന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. 49 ചീറ്റകൾ കുനോ നാഷണൽ പാർക്കിലും 3 ചീറ്റകൾ ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ് കഴിയുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഗെയിം സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ്മ വിശിഷ്ടാതിഥിയാകും. കോട്ടയം കടനാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മെയിൻ സെന്റർ മന്ത്രി കെ മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3:00 പരിപാടി. ഇന്നു മുതൽ ഈ മാസം 30 വരെ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ മലബാർ മേഖലയിലെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രധാന റൂട്ടുകളിൽ അധിക സർവീസുകൾ KSRTC ആരംഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. റദ്ദാക്കുന്ന ട്രെയിൻ സർവീസുകളുടെ വിവരങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ അധിക സർവീസുകൾ ഏർപ്പെടുത്തണമെന്നാണ് ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് KSRTC മാനേജിംഗ് ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശം. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ മെക്കാനിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. KG മാരാർ ജന്മദിനം ആഘോഷിച്ചു. BJP സംസ്ഥാന ഓഫീസിൽ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ KG മാരാർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ആരെക്കുറിച്ചും മോശമായ കാര്യങ്ങൾ പറയാത്ത വ്യക്തിത്വത്തിനുടമയാണ് KG മാരാർ എന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ പറഞ്ഞു. KG മാരാറുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നു മുതൽ അടുത്ത മാസം 10 വരെ യാത്രീ സേവാ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് വിമാനത്താവള ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖകരവുമായ യാത്രാനുഭവം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ അവസാന മത്സരം രാത്രി 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: Listen without break.

0: ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ അപ്പപ്പുള്ളൊരു മാധവണ്ണാണ്.
0: മാധവേട്ടാ, സുഖല്ലേ?
1: സുഖമായിരിക്കും. നല്ല വെയിലും ചൂടും മാളെ.
0: നല്ല വെയിലും ചൂടും ഒക്കെ ആണ് അല്ലെ? എപ്പോഴാ ഭക്ഷണം കഴിക്കുന്നത്?
1: ഒന്നേകാലാവും
0: അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ അവിടെ? രണ്ടുപേരും കൂടെയാണോ ഭക്ഷണം കഴിക്കണേ? ഒന്നിച്ചാ
1: കഴിക്കണേട്ട് പോയി.
0: ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പറയൂ, എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടാണ് ആള് പോയത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ പറയൂ.
1: എന്നുള്ള പാട്ടാ വേണ്ടത്.
0: ഓക്കെ, ഞാൻ ആ പാട്ട് വെച്ച് തരാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് മാധവേട്ടനാണ്. മാധവേട്ടൻ ചോദിച്ച പാട്ട് സർഗം എന്ന സിനിമയിലെ പ്രവാഹമേ എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് നീതുവാണ്. ഹായ് അബി, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നൊരു പ്രത്യേക എനർജി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അങ്ങനെ തോന്നിയോ? ഞാൻ എപ്പോ വന്നാലും അങ്ങനെ എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ വരാറുള്ളത്. അങ്ങനെ ഇന്നത്തെ ദിവസം എന്തൊന്നും ഇല്ല. അപ്പൊ നീതു, താങ്ക് യു സോ മച്ച്. നീതു ചോദിച്ചിട്ടുള്ള പാട്ട്, എനിക്ക് വേണ്ട സോങ് ഒരു കിന്നര ഗാനം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. തീർച്ചയായിട്ടും നീതുവിന്റെ ആ ഒരു ഫേവറേറ്റ് സോങ് കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആ ഒരു സോങ്ങും വരുന്നുണ്ട്. സർഗം എന്ന പാട്ടിനൊപ്പം ഒരു കിന്നര ഗാനം എന്ന പാട്ട് നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: ബോംബെ വൈക്കിങ്സ് എന്ന് പറയുന്ന ഒരു സിംഗറുണ്ട്, ഹിന്ദി സിംഗറാണ്. അദ്ദേഹത്തിന്റെ ഹവാ മേ ഉഡ്തി ജായേ എന്ന് പറയുന്ന ഒരു പാട്ടും ഈ പാട്ടും തമ്മിൽ എവിടൊക്കെയോ ചില സാമ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ദീപക് ദേവ് എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ സോങ്ങിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പാട്ട് സ്പീഡ് ട്രാക്കിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഉദിത് നാരായണൻ എന്ന് പറയുന്ന സിംഗർ ദിലീപിന് വേണ്ടി പാടിയ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റാണ്. അതേപോലെ തമിഴിലാണെങ്കിൽ വിജയ്ക്ക് വേണ്ടി പാടിയ പാട്ടുകളൊക്കെ അടിപൊളിയാണ്. ഓഫ്, എന്തൊരു അപാരം മാച്ചിങ് ആണെന്ന് നമുക്ക് തോന്നും. എസ് ആർ കെ, അതായത് ഷാറുഖ് ഖാന് വേണ്ടിയിട്ട് ഹിന്ദിയിൽ പാടിയിട്ടുള്ള പാട്ടുകളും ഒക്കെ അവർ പാടുന്ന പോലെ തന്നെ നമുക്ക് തോന്നും എന്നുള്ളതാണ്. ദിലീപ് ഇങ്ങനെ പാടി, അതേപോലെ ദിലീപാണ് പാടിയതെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്കും മാച്ചിങ് ആണ് ഈ ഉദിത് നാരായണന്റെ പാട്ടുകൾ ദിലീപിന് വേണ്ടി പാടുന്ന സമയത്ത്. ഓക്കെ, അതേപോലെ ഷാറുഖ് ഖാന്റെ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീല് തോന്നും. എന്തായാലും പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ, ഷൈഫുദ്ദീൻ ചേട്ടാ, ഇനി ഏത് പാട്ടാ കേക്കണ്ടേ? പറയൂ.
1: എനിക്ക് തുടക്കത്തിൽ അബ്രാഹിമോട് പറഞ്ഞല്ലോ, നാലോ ദിവസമാണ്.
0: അതെ,
1: അത് കാരണം അലോ കാരണം മന്മദലയിലെ തമിഴ് മൂവിയില് ദാസേട്ടനും എല്ലാ ഈശ്വരയും ചേർന്ന് പലതവണ ഹലോ ഹലോ എന്ന് പാടുന്ന സാങ്ങാണ് ഗാനം വന്നിട്ട്. ഹലോ മൈ ഡിയർ റാങ് നമ്പർ കേൾക്കവേ വന്ദൻ കുരൽ സ്വർഗം നേരിലെ പാർത്താൽ എന്നെ വെട്കം എന്നും തുടങ്ങാൻ ഗാനം വെച്ചുതരാം.
0: ഓക്കെ, കമലഹാസന്റെ പാട്ടാണ് അല്ലേ?
1: ആ, കമലഹാസൻ.
0: ഓക്കെ ഓക്കെ, ഈ പാട്ട് വെച്ച് തരാം. ഈ പാട്ട് ചേട്ടാ, ഈ പാട്ട് വളരെ റയർ ആയിട്ടുള്ള തമിഴ് സോങ് ആണെന്ന് ഇങ്ങനെ കണ്ടുല്ലോ. ആണോ?
1: അതെ അതെ, നല്ല പാട്ട്.
0: ആഹാ, ഇത് എവിടുന്നാ ഇങ്ങനെ പാട്ടൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരണേ? വേഗം പറഞ്ഞോളൂ.
1: വിളയോട് കൃഷ്ണൻ ചേട്ടൻ, ആലത്തൂർ ബഷീറക്ക, അപ്പുപൊളി മാധവൻ ചേട്ടൻ, പാറ ജ്യോതി ചേട്ടൻ, പല്ലസൻ
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. മന്മദ ലീല എന്ന സിനിമയിലെ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്നാണ് പാട്ടിന്റെ പേര്. ദാസേട്ടനും എല്ലാ ഈശ്വരിയും ചേർന്ന് പാടിയിട്ടുള്ള ആ പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ചന്ദ്രയാണ്, ചന്ദ്ര കൊട്ടൂർ, സോൾ ഓഫ് ദിയ എന്ന സോങ് ആണ് ചോദിച്ചേക്കണേ. രണ്ട് പാട്ടുകൾ നമുക്ക് കേൾക്കാം, അതിനുശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞ് 54 മിനിറ്റ്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962. இன்ஸ்டன்ட் பாட்டு இவிடே மொத்தம் பாட்டு.
1: സമയം ഒരു മണി കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുന്നു സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
2: രമ കൽപ്പാത്തി.
1: രമ ചേച്ചി, എന്തെല്ലാ വിശേഷങ്ങൾ?
2: അങ്ങനെ കുഴപ്പമില്ല, അതെ പോണു.
1: കൽപ്പാത്തിയിലേക്ക് എപ്പോഴാ വരണ്ടേ?
2: നവംബറിലെ തേരല്ലേ?
1: നവംബറിനാണ് തേരല്ലേ? അപ്പൊ അപ്പൊ വിളിക്കാന്ന് വിചാരിച്ചിരിക്കല്ലേ. എപ്പോഴാ എപ്പോഴാ ഡേറ്റ് ഒക്കെ സെറ്റ് ആയോ?
2: 13, 14, 15 ആയിരിക്കും മതി.
1: അപ്പൊ അവിടെ വന്നിട്ട് രമചേച്ചി അന്വേഷിച്ചാ മതിയോ? അപ്പൊ പിന്നെ ഏത് പാട്ടാ കേക്കണ്ടേ പറയൂ.
2: ചെമ്പരത്തി എന്ന് പറഞ്ഞ സിനിമയിലെ ചക്രവർത്തിനി.
1: ഓ മൈ ഗോഡ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാ. നല്ല രസമല്ലേ ആ പാട്ട് കേൾക്കാൻ? എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്.
2: അതെ, രാഘവൻ ശോഭ.
1: അതെ അതെ
2: അതെ, നല്ല ഒരിതാണ്.
1: പഴയ പാട്ടുകള് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് കണക്ഷൻ ഉള്ള ഒരു പാട്ടാണ് ചക്രവർത്തിനി. പല ഈ പാട്ട് പല കുട്ടികൾക്കും അറിയാന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്തായാലും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
2: ഓക്കെ,
1: ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രമചേച്ചിയാണ്. രമചേച്ചി ചോദിച്ച പാട്ട് ചെമ്പരത്തി എന്ന പഴയ മൂവിയിലെ ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു എന്ന പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്ന് നിഷയാണ്. എനിക്ക് തമിഴ് മൂവി രാമണത്തുള്ള എന്ന സിനിമയിലെ മുത്തമിഴേ മുത്തമിഴേ എന്ന സോങ് വേണം. ഡെഡിക്കേഷൻ ഉണ്ട്, ശ്രീജയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് നിഷ ചോദിച്ചിട്ടുള്ള പാട്ടും കൂടെ വരുന്നുണ്ട്, മുത്തമിഴേ മുത്തമിഴേ എന്ന പാട്ട്. ചക്രവർത്തിനി എന്ന പാട്ടും കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ആ പാട്ടായിരുന്നു പാലക്കാട് നിന്ന് നിഷ ചേച്ചി ശ്രീജിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോ എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണിത് നോക്കാം നമുക്ക്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കണേ? ദിനേശ് ആണ്, കാസർഗോഡ് നിന്നല്ലേ? എന്താ കാസർഗോഡ് കാലാവസ്ഥ എങ്ങനെയുണ്ട്?
1: നല്ല വെയിലുണ്ട്.
0: നല്ല വെയിലാണ് അല്ലേ? കേരളം മൊത്തം ഈ കാലാവസ്ഥ തന്നെയാ.
1: അതെ,
0: മഴയില്ല. മഴ വേണമെന്നുണ്ടോ?
1: വേണമെന്നുണ്ട്.
0: അപ്പൊ ദിനേശിന് ഇന്ന് ഏത് പാട്ടാ കേക്കണ്ട? മഴ എന്തായാലും ഇല്ല, എന്തായാലും നമുക്ക് പാട്ട് കേക്കാം അല്ലേ? പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: ബേബി ജോൺ ചിത്ര.
0: ബേബി ജോൺ. നീ നീ മട്ടക്ക എന്ന് പറഞ്ഞ പാട്ടല്ലേ? ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ഇതാർക്കാ ഡെഡിക്കേഷൻ ഈ പാട്ട്?
1: എല്ലാവർക്കും.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് കാസർഗോഡ് നിന്ന് ദിനേശാണ്. ദിനേശ് ചോദിച്ച പാട്ട് നീ നീ മട്ടക്ക എന്ന പാട്ടാണ്. ബേബി ജോൺ എന്ന മൂവിയിലെ വരുൺ ധവാൻ, കീർത്തി സുരേഷ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഹിന്ദി സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കണേ. നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് മഞ്ജുഷ ചേച്ചിയാണ്. ഹായ് അബി, ദിസ് ഇസ് മഞ്ജുഷ. ഇന്ന് എനിക്ക് വേണ്ട സോങ് ഹോം എന്ന സിനിമയിലെ ഇതാ വഴി മാറുന്നു എന്ന പാട്ട്. അങ്ങനെയാണ് ചോദിച്ചേക്കണേ. പക്ഷേ ഇതാ വഴി മാറി ഓടുന്നു എന്നാണ് ആ പാട്ടിന്റെ പേര്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള പാട്ടായതുകൊണ്ട് എനിക്കത് അങ്ങനെ വായിക്കാൻ പറ്റിയില്ല, തെറ്റിപ്പോയി. ഇതാ വഴി മാറി ഓടുന്നു എന്ന പാട്ടാണ് ഹോം എന്ന മൂവിയിലെ പാട്ടല്ലേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. രാഹുൽ സുബ്രഹ്മണ്യന്റെ മ്യൂസിക് ആണ്. അപ്പൊ മഞ്ജുഷ ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിന്റെ

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് നമ്മൾ കേട്ടത് അല്ലെ, ബേബി ജോൺ എന്ന സിനിമയിലെ പാട്ട്. പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: പാർവതി എന്നാണ് പേര്.
0: പാർവതി, എവിടുന്നാ വിളിക്കുന്നേ?
1: പോളിടെക്നിക്
0: ബസ് സ്റ്റോപ്പോ, അതാണോ സ്ഥലത്തിന്റെ പേര്? എരട്ടിയാൽ. ഓക്കെ, എരട്ടിയാൽ എന്നാണ് വിളിക്കുന്നത്. പാർവതി, ഇത് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ബോംബെ സിനിമയിലെ കണ്ണാളനെ,
0: കണ്ണാളനെ എന്ന പാട്ടല്ലേ, ചിത്ര ചേച്ചിയുടെ ഒരു സൂപ്പർ പാട്ടാണ്. ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
1: പാർവതി ടൈലർ ഷോപ്പാണ്. അപ്പൊ അതില്
0: പാർവതി, അതിലെ പാർവതിക്ക് വേണ്ടിട്ടാണോ? പാർവതി ടൈലർ ഷോപ്പിലെ പാർവതിക്ക് വേണ്ടിട്ടാണോ പാട്ട്?
1: പാർവതി ചേച്ചിക്കും, കൃപ, സൗമ്യ, അവർക്ക് വേണ്ടിട്ടായിരിക്കും.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ സംസാരിക്കുന്ന ആള് പാർവതിയാണോ? സൗമ്യാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. അപ്പൊ ചിത്ര ചേച്ചി പാടിയിട്ടുള്ള ബോംബെ എന്ന സിനിമയിലെ കണ്ണാളനെ എന്ന പാട്ടാണ് ചോദിച്ചത്. പാർവതിക്ക്, കൃപയ്ക്ക്, സൗമ്യക്ക്, ഇവർക്ക് മൂന്നുപേർക്കും വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ലിജോ ആണ്, ഫ്രം ആലപ്പുഴ. അഭിരാമിക്ക് വേണ്ടിയിട്ടാണ് പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാട്ട് പാടാമെന്ന പാട്ടാണ് ചോദിച്ചേക്കണേ. ദാസേട്ടന്റെ ശബ്ദത്തിൽ ആ ഒരു പാട്ടും കൂടെ കേൾക്കാം. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്.
2: ഞാൻ

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ബോംബെ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്ര ചേച്ചി പാടിയ പാട്ട്, എ ആർ റഹ്മാന്റെ ഒരു കിഡിലൻ കോമ്പോസിഷൻ. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ അഭിക്കുട്ടി, ഗുഡ് ആഫ്റ്റർനൂൺ. ഓമന ചേച്ചി ആണ്.
0: ഓമന ചേച്ചി, ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഇല്ല, കഴിക്കാൻ പോണേയുള്ളൂ. വിളിച്ച് കിട്ടിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു.
0: ഓക്കെ, അപ്പൊ വേഗം പാട്ട് പറഞ്ഞു വന്നിട്ട് കഴിച്ചോ.
1: ആ, വേഷങ്ങൾ ജന്മങ്ങൾ, വേഷന്മാറാൻ നിമിഷങ്ങൾ.
0: ഓക്കെ, ഈ പാട്ടാണ് അല്ലേ?
1: ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഭിക്കുട്ടിക്കും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ആ പാട്ട് വെച്ചുതരാം കേട്ടോ. മമ്മൂട്ടിയുടെ സിനിമയാണ് വേഷം. വേഷം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് ദാസേട്ടനാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഓമന ചേച്ചിയാണ് പാട്ട് ചോദിച്ചത്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ബിനീഷ് ഫ്രം അടിമാലി. ഗോപുര ദീപത്തിലെ ഉള്ളമേ ഉനക്ക് താൻ, ഉസിരേ ഉനക്ക് താൻ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ മെസ്സേജ് വായിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ല എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ജില്ലയാണ്. ചേട്ടൻ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. 12:03 വന്ന മെസ്സേജാണിത്. അപ്പൊ കുറച്ച് സമയം വെയിറ്റ് ചെയ്താലേ നമുക്ക് മെസ്സേജൊക്കെ അതിൻ്റെതായിട്ടുള്ള ഓർഡറിൽ വായിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ബിനീഷ് ഏട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട് ഞാൻ വെച്ചുതരാം. ഉള്ളമേ ഉനക്ക് താൻ എന്ന പാട്ട് വരുന്നുണ്ട്, വേഷം എന്ന മൂവിയിലെ പാട്ട് വരുന്നുണ്ട്, ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇടുക്കി അടിമാലിയിൽ നിന്ന് ബിനീഷ് ചേട്ടൻ ചോദിച്ച പാട്ടാണ് നമ്മൾ കേട്ട ഗോപുര ദീപം എന്ന സിനിമയിലെ ഉള്ളമേ ഉനക്ക് താൻ എന്ന പാട്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഇന്ന് കുറേയധികം കോളേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും മെസ്സേജുകൾ എടുക്കാനോ ഓപ്പൺ ചെയ്യാനോ കോൾസ് അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. സാരമില്ല, നാളെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങൾ ഓൺ ടൈമിൽ മെസ്സേജ് അയക്കുക, വിളിക്കാനൊക്കെ ശ്രമിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലാസ്റ്റ് രണ്ട് പാട്ടിലേക്ക് പോവാണ്. ഇതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് നിഷയാണ്. ഹായ് അഹല്യ, ഞാൻ നിഷ ഫ്രം തേനാരി. എനിക്കൊരു സോങ് വേണം. കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലെ ഒരു സോങ് ആണ് ചോദിച്ചേക്കണത്. പൂവേ ഒരു മഴമുത്തം എന്ന സോങ് വെച്ച് തരുമോ? ഈ പാട്ട് എൻ്റെ ഫ്രണ്ട് ദുർഗയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിഷ ചോദിച്ചിട്ടുള്ള പാട്ട് പൂവേ ഒരു മഴമുത്തം എന്ന പാട്ട് മുഴുവനായിട്ട് ഫ്രണ്ട് ദുർഗയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, നല്ലൊരു സിനിമയും കൂടിയാണ് അല്ലേ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രം. ആ സിനിമയിലെ പൂവേ ഒരു മഴമുത്തം എന്ന പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ജാജ്വലാണ്, ഫ്രം മെയിൽ പറമ്പ്. രംഗ് ദേ ബസന്തി എന്ന സോങ് ആണ് ചോദിച്ചേക്കണേ. എ ആർ റഹ്മാൻ, ദലീർ മഹന്തി ഇവരെല്ലാവരും ചേർന്ന് പാടിയിട്ടുള്ള രംഗ് ദേ ബസന്തി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കണേ. അപ്പോൾ അതൊരു ലോങ് സോങ് ആണ്, നമുക്ക് ആ ഒരു പാട്ട് കൂടെ കേൾക്കാം. ഈ രണ്ട് പാട്ടുകൾക്കൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇന്ന് കുറെ നല്ല പാട്ടുകൾ, മിക്ക പാട്ടുകളും എൻ്റെയും ഫേവറേറ്റ് പാട്ടുകളായതുകൊണ്ട് ഞാനും ശരിക്കും എൻജോയ് ചെയ്തൊരു ഷോ ആയിരുന്നു ഈ 12 മണി തൊട്ട് 2 മണി വരെയുള്ള സമയം. സോ ടിൽ ദെൻ വി മീറ്റ്. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. Bye-bye.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ സംഗീത പാരമ്പര്യം അതേ ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശബ്ദം വിജയ് യേശുദാസ്. മധുരമുള്ള ശബ്ദവും വികാരഭരിതമായ ആലാപന ശൈലിയും കൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരുപോലെ ശ്രദ്ധ നേടിയ ഒരു കലാകാരൻ. തലമുറകൾ മാറിയാലും സംഗീതത്തിന്റെ മാധുര്യം മാറില്ല എന്ന് തെളിയിച്ച ഒരു ശബ്ദമാണ്. അച്ഛന്റെ ശബ്ദം ഒരു ഇതിഹാസമാണെങ്കിൽ മകന്റെ ശബ്ദം ആ പാരമ്പര്യത്തിന്റെ മനോഹരമായ ഒരു തുടർച്ചയാണ്. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ മകൻ എന്ന വിശേഷണത്തിനപ്പുറം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകൻ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു ശബ്ദം. കോലക്കുഴൽ വിളികേട്ടോ, മലരേയും, ഹേമന്തമൻ തുടങ്ങി നിരവധി ഗാനങ്ങൾ ഇന്നും നമ്മൾ സംഗീതാസ്വാദകരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച പാട്ടുകൾ. ഗായകൻ മാത്രമല്ല നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്ന് കഴിവ് തെളിയിച്ച വിജയ് യേശുദാസ് സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഓരോ ശ്രോതാവിനും പ്രിയപ്പെട്ട ശബ്ദം തന്നെയാണ്. ഈ ശബ്ദത്തിൽ നമുക്ക് ലഭിച്ച മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുടരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിബ്രാറ്റോ കിങ് എന്നൊക്കെ വിളിപ്പേരുള്ള വിജയ് യേശുദാസ് ചന്ദനവളയിട്ട കൈകൊണ്ട് എന്ന ഗാനമാണ് ആദ്യമായി ഒരു പ്ലേബാക്ക് സിംഗർ എന്ന രീതിയിൽ പാടുന്ന പാട്ട്. ഒരു ആൽബത്തിന് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് എപ്പോഴും ഒരു വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റുന്ന വളരെയധികം നന്മയുള്ള ഒരു പാട്ടാണ്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട്. ആൻഡ് വളരെ നല്ല കേൾവി ശക്തിയുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ പാടിക്കൊണ്ടിരുന്ന കീർത്തനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും തൻ്റെതായ രീതിയിൽ പാടുകയൊക്കെ ചെയ്ത പെട്ടെന്ന് പാട്ടുകളെ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള, പിക്കപ്പ് ചെയ്യുന്ന ഒരു ഗായകൻ. ഈ ഗായകന്റെ ആദ്യത്തെ ഗാനം നമ്മൾ തിരുവോണ കൈനീട്ടം. അതിന് മുന്നേ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലൂടെയാണ് ഒഫീഷ്യലി വിജയ് യേശുദാസ് എന്ന ഗായകനെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ചന്ദനവളയിട്ട് എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര ഓണഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളെ വളരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തിരുന്ന ഒരു ഗായകൻ. എന്നാൽ മലയാള സിനിമയിൽ പതുക്കെ പതുക്കെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകൻ വളർന്നു വന്നത്. ആൻഡ് ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ വളർച്ചയിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാട്ടുകാരനെ മെരുക്കിയെടുത്തതും എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനാണ്. റിഹേഴ്സൽ ചെയ്യാൻ മടിയുള്ള ഗായകനാണ് താൻ എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു ഗായകൻ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കുന്ന എല്ലാ ലൈവ് ഷോസും ലൈവായി തന്നെ റെക്കോർഡ് ചെയ്യാതെ ആ ശബ്ദം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരം മനോഹരമായ ഷോസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ കൂടിയാണ്. യേശുദാസ് എന്ന സംഗീത മാന്ത്രികനൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് പലപ്പോഴും വിജയ് യേശുദാസ് എന്ന ഗായകൻ മനസ്സിലാക്കിയിരുന്നില്ല, ഒരു വലിയ സ്റ്റേജാണ് ഞാൻ പെർഫോം ചെയ്യുകയാണ് എന്ന ഭാരങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്ന ഒരു നല്ലൊരു സ്റ്റേജ് പെർഫോമർ കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ ശരിക്കും മലയാളി ഓഡിയൻസിൽ നിന്ന് കിട്ടിയത് കോലക്കുഴൽ വിളിക്കേട്ടു എന്ന ഗാനത്തിലൂടെ തന്നെയാണ്. അദ്ദേഹത്തിനെ മെരുക്കിയെടുത്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സമ്മാനിച്ച മറ്റൊരു മനോഹര ഗാനം വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ട്, എ കെ ലോഹിതദാസ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM.

വിബ്രാറ്റോ കിങ് എന്ന് പലപ്പോഴും വിജയ് യേശുദാസിന് പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം, അത് വേണ്ട പോലെ വേണ്ട സംഗീത സംവിധായകർക്ക് കൃത്യമായി നൽകാനുള്ള നല്ല കഴിവ് ആ ശബ്ദത്തിൽ അനുഗ്രഹിച്ചു കിട്ടിയതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ് ഭാഷ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയുള്ള മനോഹരമായ തമിഴ് ഗാനങ്ങളും നമ്മൾ ഏറെ ശ്രദ്ധയോടെ കേട്ടതും നമ്മളുടെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തതുമൊക്കെ. ആൻഡ് എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയ വിജയ് യേശുദാസും ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത ഒരു ഗാനം, നാ മുത്തുകുമാർ വരികൾ എഴുതി ദീപാവലി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട് കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് കാത്തിരുന്നേ. ഈ പാട്ടിൽ ഒരു ഒരു റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ പോലും ആ സിനിമയുടെ എല്ലാ ഇമോഷൻസും കൃത്യമായി പകർത്തി വച്ചിരിക്കുന്ന ഒരു ഗാനം എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ളൊരു ഒരു സുഖം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇനി അതിന് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. ദീപാവലി എന്ന സിനിമയിൽ നിന്നും വിജയ് യേശുദാസിന്റെ കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് എന്ന ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർവയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ

യേശുദാസിന്റെ ശബ്ദമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദം എന്ന് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഗായകനാണ് അല്ലെ. അച്ഛന്റെ മകനാണ്, തീർച്ചയായിട്ടും അത്തരം സിമിലാരിറ്റികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു അച്ഛനും മകനും എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ശബ്ദത്തിന്റെ സിമിലാരിറ്റികളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നിട്ട് കൂടി തന്റേതായ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വിജയമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത്. അതിൽ തന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന ഗാനം, അതും മോഹൻലാൽ എന്ന അതുല്യ നടനു വേണ്ടി വിജയ് യേശുദാസ് ശബ്ദം നൽകുമ്പോൾ ആ സിനിമയും ആ പാട്ടും അത് നൽകുന്ന ഇമോഷൻസും നമുക്ക് പകരം വയ്ക്കാനാകാത്ത ഒന്നാണ്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, അതിലെ ഏറ്റവും മനോഹരമായ വരികൾ, അത് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു അനുഭവം. സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം, മണലിന്റെ ആർദ്രം അമ്മാരിടത്തിൽ ഒരു മൗനശില്പം മെനഞ്ഞു തീർത്തെന്തിനോ, പിരിയുന്നു സന്ധ്യ വിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ ഈ വരികൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് കാതിനും മനസ്സിനുമൊക്കെ തന്നത് മറ്റൊരു ദിവ്യമായ അനുഭൂതിയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഷഹബാസ് അമൻ കമ്പോസ് ചെയ്ത് സ്പിരിറ്റ് എന്ന സിനിമയിലെ ഗാനം മഴ കൊണ്ട് മാത്രമാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

2007 ശിവാജി എന്ന രജനീകാന്ത് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയിൽ ഒത്തിരി നല്ല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ തന്നെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഗാനമായിരുന്നു സഹാന പൂക്കൾ പൂക്കതേ എന്ന ഗാനം.

മനോഹരമായൊരു ഗാനം. ഈ പാട്ടും ആ പാട്ടിന്റെ സെറ്റും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽസ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ റൊമാൻറ്റിക് ഗാനത്തിന് വേണ്ടി മാത്രം ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും മികച്ച ഒരു സെറ്റ് തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാട്ട് അത്രയും തന്നെ മനോഹരമാണ്. ആൻഡ് ഓഫ് കോഴ്സ് എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികൻ ഈ ഒരു പാട്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ പിന്നെ ആ പാട്ടിന്റെ ലെവൽ എത്രയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ആൻഡ് ഇതിലെ ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഈ പാട്ട് സഹാന എന്ന പാട്ട് ആദ്യം പാടിയത് വിജയ് യേശുദാസ് ആയിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് മറ്റൊരു ഹിന്ദി ഗായകനെ കൊണ്ട് മാറ്റി പാടുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ ഏറ്റവും മനോഹരമായി തന്നെ ഈ ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത് വിജയ് യേശുദാസിന്റെ ഈ വേർഷൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത ഈ പാട്ടിനുള്ളത്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇതിന്റെ ഫീമെയിൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശിവാജി എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് വിജയ് യേശുദാസ് പാടിയ ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് നമ്മൾ ഈ ഗാനത്തിന്റെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

മാമന്നൻ ആൻഡ് ബൈസൻ കാലമാടൻ. ഈ രണ്ട് സിനിമകളും ആസ് യു നോ സെയിം ഡയറക്ടറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ മാരി സെൽവരാജ് ടച്ച് ഉള്ള സിനിമകൾ തന്നെയാണ് ഇത് രണ്ടും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ബൈസൺ എന്ന സിനിമയിൽ വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. ആൻഡ് ഈ പാട്ട് ഒരു അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗാനം തന്നെയാണ്. ആൻഡ് ഒരു അഡിക്റ്റീവ് ഫീൽ ഉള്ള ഒരു പാട്ടാണ്. നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത, പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന, കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം പിടിക്കുന്ന ഒരു ഗാനം, ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉള്ള ഒരു പാട്ട് എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ടിന് ചേർന്ന വരികൾ, ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാകുന്നതിനും ഏറെ ആഴമുള്ളതാകുന്നതിനും മറ്റൊരു കാരണം അത് എഴുതിയിരിക്കുന്നത് മാരി സെൽവരാജ് എന്ന ഡയറക്ടറാണ് എന്നുള്ളത് കൂടിയാണ്. വളരെ ഹൈ റേഞ്ചിൽ വിജയ് യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ട്. ആ സിനിമ കണ്ടവർക്ക് ആ സിനിമയുടെ ലാസ്റ്റ് പോർഷനിൽ ഈ പാട്ട് വരുമ്പോഴുള്ള ഒരു ഫീല് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അധികമാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഈ ഒരു പോർഷൻ വിജയ് യേശുദാസ് പാടിയ അതേ പോർഷൻ തന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പാട്ട് ചിന്ന ചിന്ന ചീനിക്കല്ല് എന്ന് പറയുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബൈസൺ കാലമാടൻ എന്ന സിനിമയിൽ മാരി സെൽവരാജ് വരികളെഴുതി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഗാനം, വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം എ ആർ റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരു സംഗീത മാന്ത്രികന്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അല്ലെ? അങ്ങനെയാണ് മലയൻ കുഞ്ഞ് എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഒന്ന് നമ്മൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലാണ് കേട്ടത്. ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ വലിയ പേരുകൾ എടുത്തില്ല എങ്കിലും പാട്ട് ഒത്തിരി പേര് ശ്രദ്ധിച്ചിരുന്നു. പാട്ടിന് ഒരു ഒരു പ്രത്യേക ഫീൽ ഉള്ള പാട്ടാണ്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് സിനിമയുടെ അപ്പുറത്ത് നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് കേട്ട പോലത്തെ ഒരു ഫീൽ എപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. ചോലപ്പെണ്ണ എന്ന ഗാനം അല്ലെ. ആൻഡ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയ ഓർമ്മകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എ ആർ റഹ്മാൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നില്ല. വിജയ് യേശുദാസ് പോവുകയും പാടി തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ റഹ്മാൻ സാർ സ്റ്റുഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാൻ പാടിയത് ശരിയായോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആയോ എന്നുള്ള കൺഫ്യൂഷൻസിലാണ് ഈ പാട്ട് പാടി അവസാനിപ്പിച്ചത് എന്ന് വിജയ് യേശുദാസ് ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡിഫറെന്റ് ടൈപ്പിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു പാട്ട് തന്നെയാണ്, വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു ഗാനം തന്നെയാണ്. ഒരു ഓണപ്പാട്ടിന്റെ ഫീൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. യെസ്, മലയൻ കുഞ്ഞ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത, വിനായക് ശശികുമാർ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിജയ് യേശുദാസ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

ആളുകൾ ഈ പാട്ടുമായി കണക്ട് ചെയ്തു എന്നുള്ളത് ഈ സിനിമയുടെയും ഈ പാട്ടിന്റെയും ഒക്കെ വിജയം തന്നെയാണ്. ആൻഡ് ഇതിന്റെ സംഗീത സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞങ്ങൾ ഒരുപാട് പേരെ ട്രൈ ചെയ്തു, പക്ഷെ അവസാനമാണ് വിജയ് യേശുദാസ് എന്ന ഒരു ശബ്ദത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതും ആ ശബ്ദം തന്നെ ഈ പാട്ടിന് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തതും. ആ സമയത്ത് നേരമൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് രാജേഷ് മുരുകേശൻ ശരിക്കും പ്രേമം എന്ന സിനിമയിലേക്ക് എത്തുന്നതും. അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് രാജേഷ് എന്നാണ് വിജയ് യേശുദാസ് പറഞ്ഞിട്ടുള്ളത്. വന്നു, ഇതാണ് ഈ പാട്ടിന് വേണ്ടത് എന്ന് പറഞ്ഞു, വിജയ് യേശുദാസ് പാടി അവസാനിപ്പിക്കുന്നു, പോരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല ഈ പാട്ട് ഇത്രയും വലിയൊരു ഹിറ്റിലേക്കുള്ള ഒരു യാത്രയായിരിക്കും എന്ന് വിജയ് യേശുദാസ് ചിന്തിച്ചിരുന്നില്ല എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നു, പലർക്കും ഇതിന്റെ വിഷ്വൽസ് കിട്ടാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് വീഡിയോ എടുത്ത് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്രേസി ആയിട്ടുള്ള തിയേറ്റർ റെസ്പോൺസും പാട്ടുകളോടുള്ള അമിതമായ ഒരു സ്നേഹമൊക്കെ ലഭിച്ച ഒരു സിനിമ, ഒരു ഗാനം. ഇപ്പോഴും മലയാളികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രേമം എന്ന സിനിമയിൽ ശബരീഷ് വർമ്മ വരികളെഴുതി, രാജേഷ് മുരുകേശൻ കമ്പോസ് ചെയ്ത ഗാനം. ഈ വരികളിലേക്ക് എത്തിയതിനെ പറ്റിയും ശബരീഷ് പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പല വാക്കുകളിൽ നിന്ന് അവസാനം മലരെ എന്ന വാക്കുകളിലേക്ക് എത്തുകയും കരളെ എന്നൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയാണ് മലരെ എന്ന വാക്കിലേക്ക് എത്തിയത് എന്നുള്ള ആ ബ്യൂട്ടിഫുൾ ജേണിയൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നു പ്രേമം എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നല്ല പാട്ടുകൾ വിജയ് യേശുദാസ് എന്ന ഗായകനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നും ഒരു വിങ്ങലായി, അല്ലെങ്കിൽ ഇന്നും ഒരു ഒരു മധുരമുള്ള വേദനയായി എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നൊരു ഗാനമാണ് അകലെയോ നീ അകലെയോ എന്ന ഗാനം. ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലല്ലാതെ മറ്റൊരു ശബ്ദത്തിൽ എനിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അത്രമാത്രം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ ശബ്ദത്തിന്റെ ഭംഗി മുഴുവനായും വലിച്ചെടുത്തിട്ടുള്ളൊരു ഗാനം എന്ന് ഞാൻ പറയും. ചിറ്റൂർ ഗോപിയാണ് ആക്ച്വലി ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ദീപക് ദേവ് കമ്പോസ് ചെയ്തൊരു ഗാനമാണ്. ആൻഡ് വളരെ മനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ പ്രിയപ്പെട്ടതാക്കുന്നതും. കിളി ചൊല്ലിയ കിളിയുടെ മൗനം കരളിനു നോവായി, വിട ചൊല്ലിയ മനസ്സുകൾ ഇടറുകയായി മൂകം. മനോഹരമായ വരികൾ ഫ്രം ചിറ്റൂർ ഗോപി. ആൻഡ് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ മറ്റൊരു മാജിക് കൂടി സംഭവിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. വിജയ് യേശുദാസ് എന്ന അതുല്യ ഗായകനിൽ നിന്നും ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ആർജി ഹീര. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഐ, എന്തായത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീനയും കൂടെ വന്നിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഡേ ടു ഡേ ആഹാര രീതിയുടെ ഭാഗമായി മാറിയ, എന്നാൽ അല്പം അതിര് വിട്ടാലും നമ്മുടെയൊക്കെ ഉള്ളു പൊള്ളിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ അമിതമായ എരിവുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗവും അതിലൂടെ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാണ് ഇന്ന് ഡോക്ടർ അഹല്യയിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കേ, നാവിൽ അല്പം എരിവും മസാലയും മുളകും ഒക്കെ തൊടുമ്പോഴുണ്ടാകുന്ന ആ ഒരു സ്വാദ് അനുഭവിക്കാൻ നമ്മളിൽ മിക്കവർക്കും വലിയ ഇഷ്ടമാണ്, ശരിയല്ലേ? കാന്താരിമുളകും നല്ല അച്ചാറുകളും മസാല നിറച്ച ചിക്കൻ കറികളും ഇല്ലാതെ പലർക്കും ചോറിറങ്ങില്ല. എന്നാൽ എരിവുള്ള ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ നെഞ്ചെരിച്ചലും വയറ്റില് പുകച്ചിലും പിറ്റേന്ന് രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ കടുത്ത വേദനയൊക്കെ അനുഭവിച്ചിട്ടുള്ള എത്രയോ പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ നിസ്സാരമാക്കുന്ന ഈ അമിത എരിവ് ശീലം നമ്മുടെ ദഹന വ്യവസ്ഥയെ നിശബ്ദമായി തന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓർക്കണം. ഇതിന്റെ പിന്നിലെ ശാസ്ത്രവും പ്രത്യാഘാതവും നമുക്ക് ഡീറ്റെയിൽ ആയി അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4. മുളകിലും എരിവിലും മസാലകളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന പ്രധാന വില്ലൻ ആരാന്നറിയോ? അതാണ് കാപ്സൈസിൻ എന്ന രാസവസ്തു. ഈ കാപ്സൈസിൻ നമ്മുടെ നാവിൽ തൊടുമ്പോഴാണ് തലച്ചോറിലേക്ക് ചൂടും വേദനയും നിറഞ്ഞ എരിവിന്റെ സന്ദേശം എത്തുന്നത്. ഈ കാപ്സൈസിൻ വയറ്റിലേക്ക് എത്തുമ്പോൾ വയറ്റിലെ സ്വാഭാവിക ആസിഡിന്റെ അളവ് പെട്ടെന്നങ്ങ് ഉയരും. ഇതോടൊപ്പം ആമാശയത്തെയും അന്നനാളത്തെയും വേർതിരിപ്പിക്കുന്ന ലോവർ ഈസോഫാഗൽ സ്ഫിഞ്ചർ എന്ന പേശിവാതിലിനെ ഇത് അയച്ചു കളയും. തൽഫലായി വയറ്റിലെ കടുത്ത ആസിഡ് മുകളിലേക്ക് എരിച്ചു കയറുകയും GERD, അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് അഥവാ കടുത്ത നെഞ്ചരിച്ചൽ, തൊണ്ടയിൽ പുളിച്ചു തികട്ടൽ, വായ്ക്ക് കയ്പ്, ശ്വാസമുട്ടല് എന്നിവ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചാല് അന്നനാളത്തിലെ കടുത്ത വ്രണങ്ങൾ അതായത് ഈസോഫാഗൈറ്റിസ് രൂപപ്പെടാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് മാത്രല്ല, ഇനിയും കുറച്ചും കൂടെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഒരു സോങ്ങിന് ശേഷം.

0: അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ആസിഡ് മുകളിലേക്ക് കയറുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അമിതമായ എരിവ് നേരിട്ട് ആമാശയത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ ഒന്ന് നോക്കിയാലോ. നമ്മുടെ വയറിനുള്ളിൽ ആസിഡിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു ശ്ലേഷ്മ പടലുണ്ട്, അതായത് മ്യൂക്കസ് ലൈനിങ്. അമിതമായ എരിവും മസാലയൊക്കെ ഈ സംരക്ഷണ ഭിത്തിയെ അങ്ങ് തിന്നു തീർക്കും. ഇത് ആമാശയത്തിലെ കോശങ്ങൾക്ക് വീക്കമുണ്ടാക്കുന്ന ഗ്യാസ്ട്രൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. തുടർച്ചയായി എരിവ് കഴിക്കുന്നതിലൂടെ ആമാശയത്തിലും ചെറുകുടലിലും കടുത്ത വ്രണങ്ങൾ അഥവാ പെപ്റ്റിക് അൾസേഴ്സ് ഉണ്ടാകുന്നു. ഇതിനു പുറമെ കുടലിന്റെ ചലനം അതിവേഗത്തിലാക്കാൻ ക്യാപ്സൈസിന് കഴിയും. ഇത് കുടലിനെ അസ്വസ്ഥമാക്കുകയും കഴിച്ച ഉടൻ തന്നെ വയറിളക്കം, വയറുവേദന, IBS അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഉള്ളവർക്ക് കടുത്ത വയറ്റിൽ വീർപ്പുമുട്ടലും അടിയന്തര മലവിസർജനത്തിനുള്ള തോന്നലും ഉണ്ടാകുകയും ചെയ്യും. ലക്ഷണങ്ങൾ ഇനിയും തീർന്നിട്ടില്ല, ഇതിന് കുറച്ചും കൂടെയുണ്ട്. അതൊരു ബ്രേക്കിന് ശേഷം പറഞ്ഞുതരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4. അമിതമായി എരിവ് കഴിക്കുന്നവർക്ക് നേരിടുന്ന ഏറ്റവും വേദനാജനകമായ ഒരു പ്രത്യാഘാതം ഉണ്ട്. അതാണ് മലദ്വാരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്ന് പറയുന്നത്. എരിവിലുള്ള കാപ്സൈസിൻ പൂർണ്ണമായി ദഹിക്കാതെ തന്നെയാണ് ഈ വിസർജനത്തോടൊപ്പം പുറത്തു പോകുന്നത്. നിങ്ങൾക്ക് നിലവിൽ പൈൽസോ അല്ലെങ്കിൽ ഫിഷറോ ഉണ്ടെങ്കിൽ എരിവുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ അവിടെ കടുത്ത നീറ്റലും പൊള്ളലും രക്തസ്രാവവും ഉണ്ടാകും. രോഗമുള്ളവരുടെ അവസ്ഥ ഇത് കൂടുതൽ ഭയാനകമാക്കും. ഇതോടൊപ്പം അമിതമായി ഉത്പാദിപ്പിക്കാൻ കാരണമാവുകയും പിത്താശയ കല്ലുള്ളവർക്ക് കടുത്ത വേദന ഉണ്ടാകുകയും ചെയ്യും. രാത്രിയിൽ എരിവുള്ള ഭക്ഷണം കഴിച്ചു കിടക്കുമ്പോൾ ശരീരത്തിലെ താപനില, അതായത് കോർ ബോഡി ടെമ്പറേച്ചർ ഉയരുന്നതിനാൽ ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാതെ പോവുകയും ചെയ്യും. ഇതിന് പരിഹാരങ്ങളുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വന്നിട്ടറിയാം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത് അമിതമായി എരിവുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ദഹന വ്യൂഹത്തിലെ തകരാറുകളെ കുറിച്ചാണ്. ഈ എരിവെന്ന് പറയുന്നത് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ ചില സ്മാർട്ട് വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിനെ സംരക്ഷിക്കാൻ പറ്റും. അതെന്താണെന്ന് അറിയണ്ടേ? അത് വളരെ ഡീറ്റെയിൽ ആയും വളരെ സിമ്പിളായും ഞാൻ പറഞ്ഞു തരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണേ. അതിലൊന്നാമതായി, റെഡ് ചില്ലി പൗഡർ അമിതമായി ഉപയോഗിക്കുന്നതിന് പകരം കുരുമുളക്, ഇഞ്ചി, ചെറിയ അളവിൽ കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് എന്നിവ ഉപയോഗിക്കുക. എരിവുള്ള കറികൾ കഴിക്കുമ്പോൾ അതിനോടൊപ്പം തൈര്, സംഭാരം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്നിവ ഉൾപ്പെടുത്തുക. ഈ തൈരിലും പാലിലുമുള്ള കേസിൻ എന്ന പ്രോട്ടീൻ കാപ്സൈസിനെ തീവ്രമായി ശാന്തമാക്കും. രാത്രിയിലെ ഭക്ഷണത്തിന് എരിവും മസാലയും പരമാവധി ഒഴിവാക്കുക. ആഹാരം കഴിച്ച് കുറഞ്ഞത് 2 മണിക്കൂറിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുക. ഇടയ്ക്കിടെ വായ വരണ്ടു പോകാതെ ധാരാളം വെള്ളം കുടിക്കുക. എരിവ് കുറച്ച് സ്വാഭാവിക രുചികൾ ആസ്വദിക്കാൻ എപ്പോഴും നമ്മൾ ശീലമാകണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം സ്പൈസി ഫുഡ് ലവേഴ്സിന് അവരുടെ വയറ് കേടാക്കാതെ എങ്ങനെ സ്പൈസസ് ഒക്കെ എൻജോയ് ചെയ്ത് കഴിക്കാമെന്നുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഇനി നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് നൈറ്റ് മുതൽ നിങ്ങളെല്ലാം അത് ഫോളോ ചെയ്യുന്ന വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഈ ഡോക്ടർ അഹല്യയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുക. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: 360 degree. Hi, hello, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്ന് 360 ടിഗ്രിയിലേക്ക്. അപ്പോ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് കൂടെ ഇന്ന് എന്താ നമ്മൾ പറയാൻ പോകുന്നതെന്ന് അറിയോ? അതായതുണ്ടല്ലോ, നമ്മുടെ മനസ്സിലൊക്കെ കുറെ സൂപ്പർ ഐഡിയാസ് ഒക്കെ ഉണ്ടാവില്ലേ, കിടിലുന്ന ഐഡിയാസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ മറ്റുള്ളവരോട് വ്യക്തമായിട്ട് പറയാനായിട്ട് നമുക്ക് കഴിയാറില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല അല്ലേ. അതിനൊരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യാറുണ്ടാവും. അതോ പുതിയ പുതിയ ഐഡിയകൾ കണ്ടെത്താനായിട്ട് മനസ്സിങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നൊരു അവസ്ഥ വരാറുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം കേട്ടോ. ഈ നമ്മുടെ വേൾഡിൽ നോക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് വിജയിച്ച എല്ലാവരുടെയും പ്രധാന കഴിവ് തങ്ങളുടെ ക്രിയേറ്റീവായ ചിന്തകളെ വ്യക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിരിക്കുന്നു, അതിന് സാധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലെ വിപ്ലവം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ തലച്ചോറിലെ ക്രിയേറ്റിവിറ്റി അൺലോക്ക് ചെയ്യാനുമുള്ള ആധുനിക തന്ത്രങ്ങൾ, അതെ, വിജയമാക്കുകയാണ്. സംഭവം സിമ്പിളാണ്, കുറച്ച് ടിപ്സ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൃത്യമായിട്ടൊന്ന് അൺലോക്ക് ചെയ്ത് കൃത്യമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ടിപ്സും ട്രിക്സൊക്കെയാണ് ഇന്നത്തെ 360 degree നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം. അതിന് മുൻപായിട്ടേ ഒരു പാട്ട് കേൾക്കാം. യെസ്, നല്ലൊരു സോങ് വരുന്ന 360 degree. അതിനുശേഷം വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Oh, my God.

0: 360 degree.
1: Yes, welcome back to 360 degree. Tips and tricks, my code and it's VRG Ailia. അപ്പോൾ നമ്മൾ ആ ഒരു ടിപ്പിലേക്ക് പോവാൻ പോവാണ് അല്ലെ. നമ്മുടെ ക്രിയേറ്റിവിറ്റിനെയും അതുപോലെ തന്നെ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനെയും എങ്ങനെ ഉണർത്താം, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പലരും വിചാരിക്കുന്ന ഒരു കാര്യം, ഈ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ എഴുത്തുകാർക്കും മാത്രമേ എന്തുള്ളൂ, ക്രിയേറ്റിവിറ്റി ഉള്ളൂ എന്നാണ്. എന്നാൽ അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ, അത് ആദ്യമേ പറയാം. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി, ഈ ക്രിയേറ്റിവിറ്റി എന്നാൽ പുതിയ വഴികളിലൂടെ ചിന്തിക്കാനുള്ള കഴിവ്, അതിനെയാണ് പറയുന്നത് അല്ലേ. ആ ഒരു ലാറ്ററൽ തിങ്കിങ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പരമ്പരാഗത വഴികൾക്ക് പകരം ഇത് വേറെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്കതിനെ സോൾവ് ചെയ്യാം, എങ്ങനെയൊക്കെ പരിഹരിക്കാം, ആ ഒരു ചോദ്യം സ്വയം ചോദിക്കുക, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ, പൂർണ്ണമായും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പോൾ ഫോണും ക്യാമറയും ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു, സ്മാർട്ട് ഫോൺ അല്ലേ, അങ്ങനെ സംഭവം വന്നില്ലേ. അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അതിരുകൾ ഇടാതിരിക്കുക, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആശയവിനിമയത്തിലെ 7 CS ഫോർമുലയെ കുറിച്ചാണ്. എന്താ ഈ ഒരു 7 CS? കേൾക്കാം ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, 360 ഡിഗ്രിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജി ആയില്യ. അപ്പൊ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. D7Cs ഓഫ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം എന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ പറയുന്ന കാര്യം കേൾവിക്കാരന് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന അന്താരാഷ്ട്ര തത്വമാണെന്ത്? 7 Cs ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തെ കാര്യം ക്ലിയർ, വ്യക്തത. അതെ, ലളിതമായ വാക്കുകളിൽ സംസാരിക്കുക എന്നതാണ്. വലിയ ഘനകട്ടി ഗംഭീരത്തിൽ കുറെ വാക്കുകൾ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം അറിവുള്ള വ്യക്തിയായി. അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ശരിക്കും തെറ്റിദ്ധാരണ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ധരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് സംസാരിക്കാം, സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് സംസാരിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം കൺസൈസ്, ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. ഇപ്പോൾ വളച്ചുകെട്ടില്ലാതെ ആ ഒരു കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പ്രസൻറ്റ് ചെയ്യാന്ന് പറയില്ലേ, നേരെ ആ ഒരു കാര്യത്തിലേക്ക് വരിക. അങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പരിപാടി വേണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് കൃത്യത. അതെ, ഈ കൃത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ്, ഈ വിവരങ്ങളും ഉദാഹരണങ്ങളും നൽകുന്ന രീതിയിൽ ആ കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നോക്കാം. നാലാമത്തതാണ് കറക്റ്റ്. അതെ, ശരി, തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക. അറിയില്ലെങ്കിൽ അറിയില്ല, അതല്ലാതെ റോങ് ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക, പറയാതിരിക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് കോഹറന്റ്, അതായത് ബന്ധം എന്ന് പറയുക. അല്ലെ, പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ തുടർച്ച ഉണ്ടാകുക, അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ആറാമത്തെ പോയിന്റാണ് കംപ്ലീറ്റ്, പൂർണ്ണമായി സംസാരിക്കുക. എല്ലാ ആവശ്യ വിവരങ്ങളും നൽകിയിരിക്കുന്നു, ഒന്നിനെയും ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആക്കി വിടാതിരിക്കുക, എല്ലാത്തിനും കംപ്ലീറ്റ് ചെയ്യുക. ഒരു സെന്റൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് അതിനെ എൻഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി 7th പോയിന്റ് കോർട്ടിയസ്, അതായത് മാന്യത, മര്യാദയോടും ആദരവോടും കൂടി സംസാരിക്കാം. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യവും ഒക്കെയാണ്, പക്ഷെ അതിൽ ഒരു റെസ്പെക്റ്റും ഇല്ല, ഒരു മര്യാദയും ഇല്ലാതാണ് സംസാരിക്കുന്നതെങ്കിൽ അത് നല്ലൊരു കമ്മ്യൂണിക്കേഷനായി മാറും? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം കൂടി വേണം. അങ്ങനെ ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ പറയുന്ന കാര്യം ആരും ശ്രദ്ധയോടെ കേൾക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ക്രിയേറ്റീവ് ഐഡിയകൾ ഉണ്ടാക്കുന്ന ഈ ബ്രെയിൻ സ്റ്റോമിങ് എങ്ങനെ, ആ ഒരു കാര്യമാണ്. കേൾക്കാൻ നമുക്ക് മനോഹരമായ ഒരു പാട്ടിന് ശേഷം കൂടെയുണ്ട്. ഇറ്റ്സ് വി ആർ ജെ ആയില്യ, കേട്ടുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രിയാണ് ഓൺ യുവർ എഫ്എം 90.4.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. ഒരു പുതിയ പ്രൊജക്റ്റോ അല്ലെങ്കിൽ പ്രോബ്ലമോ വരുമ്പോൾ മികച്ച ഐഡിയകൾ കണ്ടെത്താനുള്ള വഴിയാണിത് ബ്രെയിൻ സ്ട്രോമിംഗ്. ഈ ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത്, ആദ്യഘട്ടത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാതെ വരുന്ന എല്ലാ ഐഡിയകളും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായ ചിന്തകളെ തടയാതിരിക്കുക. ഡോണ്ട് ജഡ്ജ് ഏർലി. അയ്യ, അത് ശരിയായില്ല, അതങ്ങനെയല്ല, അത് ആദ്യമേ ഇങ്ങനെ ആദ്യമേ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ആദ്യമേ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്ത് ഈ ഐഡിയ മോശമാണെന്ന് വിചാരിക്കല്ലേ. ഡോണ്ട് ജഡ്ജ് ഏർലി. ഓക്കെ, തേർഡ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എഴുതി വെച്ച ഐഡിയകളിൽ നിന്ന് പിന്നീട് ഏറ്റവും മികച്ചവ തിരഞ്ഞെടുത്ത് മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക. മനസ്സിലായോ? അപ്പോ ഐഡിയകളുടെ അളവുണ്ടല്ലോ, ആ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് മികച്ച ക്വാളിറ്റി ഐഡിയകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ്. അതെ, ഈ കമ്മ്യൂണിക്കേഷനിലെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കേൾക്കാം 360 degree ഒരു ബ്രേക്കിന് ശേഷം. സ്റ്റഡി ഓൺ വിത്ത് അഹലി എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഹാക്കുകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ കൂടെ അടുത്ത ടിപ്പ്, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളേക്കാൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ ശരീരഭാഷയും ശബ്ദത്തിന്റെ ഇടർച്ചയും ഒക്കെ ആയിരിക്കും അല്ലേ ബോഡി ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട നോൺ വെർബൽ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ, കാരണം നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് തവണ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് അവസരങ്ങൾ വരും, ആ സമയത്ത് നമുക്ക് കൂടുതലായി സംസാരിക്കാം. ഇനിവേ ഇന്ന് ഞാൻ 3 ടിപ്സ് പറയാം കേട്ടോ. അതിലൊന്നാമത്തെ കാര്യം ഐ കോൺടാക്ട് ആണ്. ആത്മവിശ്വാസത്തോടെ ആളുകളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, ഒന്നാമത്തെ ടിപ്പ് ഐ കോൺടാക്ട്. സെക്കൻഡ് പോയിന്റ് ഇസ് പോസ്ചർ. തോൾ താഴ്ത്താതെ നേരെ നിവർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാം. അതുപോലെ തന്നെ 3 കാര്യം, വെരി സിമ്പിൾ ബട്ട് മോർ പവർഫുൾ വൺ, സ്മൈൽ. ഊഷ്മളമായ ഒരു ചിരി ആളുകളുമായുള്ള ഒരു അകലം കുറയ്ക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് സ്മൈൽ ചെയ്യാം. അപ്പോൾ വാക്കുകളും ശരീരഭാഷയും ഒത്തുപോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പവർഫുൾ ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫീഡ്ബാക്ക് നൽകുന്ന സാൻഡ്വിച്ച് സാങ്കേതിക വിദ്യയെ കുറിച്ചാണ്. കേൾക്കാം നമുക്ക് 360 ഡിഗ്രി ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.
2: You know that thing must be 100 years old.

360 degree. Dear listeners, once again, welcome back to 360 degree tips and tricks. My code and it's me, Arshi Ailya. അങ്ങനെ നീ നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോകാൻ പോവാണ്. ഈ ഓഫീസിലോ വീട്ടിലോ മറ്റൊരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് ആ ഒരു കാര്യം ഫീൽ ചെയ്യാതെ, ലൈക്ക് സങ്കടം വരുത്താതെ, ദേഷ്യം വരുത്താതെ തിരുത്താൻ സഹായിക്കുന്ന വിദ്യയാണ് നമ്മൾ എന്ത് പറയുന്നേ, സാൻഡ്വിച്ച് ടെക്നിക് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം, ആദ്യം നമ്മൾ എന്ത് വേണം പ്രശംസിക്കാൻ പഠിക്കാം, പോസിറ്റീവായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഈ ജോലി വളരെ മികച്ചതായിരുന്നു. സെക്കൻഡ് ടൈം നമ്മൾ എന്ത് പോകണം, തിരുത്തലിലേക്ക് കടക്കാൻ പറ്റണം, കറക്ഷനിലേക്ക് മാറാൻ പറ്റണം. പക്ഷേ ചെറിയൊരു ഭാഗം കൂടി മാറ്റി ചെയ്താൽ അത് കൂടുതൽ സൂപ്പർ ആയേനെ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നു. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പോസിറ്റീവായിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ആ രീതിയിലേക്ക് മാറാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവർ കുറ്റപ്പെടുത്തലായിട്ട് കാണാതെ കാര്യങ്ങൾ സന്തോഷത്തോടെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്രിയേറ്റീവ് ബ്ലോക്ക് മറികടക്കാനുള്ള വഴികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ക്രിയേറ്റീവ് എപ്പിസോഡിന്റെ ക്ലൈമാക്സിലേക്ക് ഇന്ന് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർജെ ആയ്യ. എത്ര ചിന്തിച്ചിട്ടും പുതിയ ഐഡിയകളൊന്നും നമ്മുടെ തലയിൽ വരുന്നില്ല എന്നൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയാറ്, ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് വിളിക്കാറില്ലേ. ഇത് മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം ചെയ്യുന്ന ജോലിയിൽ നിന്ന് അല്പസമയം മാറി നിൽക്കുക. അതുപോലെ തന്നെ ചെറിയൊരു വാക്കിംഗ് പോവുക, സംഗീതം കേൾക്കുക, അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ ആസ്വദിക്കുക. തലച്ചോറിനെ ഏറ്റവും ആദ്യം എന്ത് വേണമെന്നറിയോ, വിശ്രമം വേണം. തലച്ചോറിന് വിശ്രമം ലഭിക്കുമ്പോഴാണ് എന്ത് അപ്രതീക്ഷിതമായിട്ടുള്ള മികച്ച ആശയങ്ങളൊക്കെ രൂപപ്പെടാറുള്ളൂ. ആ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അതൊന്ന് ആക്റ്റീവായി വരണ്ടേ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം വേണം. പലരും കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ഇപ്പൊ എനിക്ക് ഐഡിയ വരും ഇല്ല, വരാൻ പോകുന്നില്ല കേട്ടോ. ബ്രെയിനിന് ആ സമയത്ത് വേണ്ടത് റെസ്റ്റാണ്, വിശ്രമമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നൊരു കാര്യമാണ്.

0: 360 degree.
1: Yes, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ ക്രിയേറ്റിവിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു ഇറ്റ്സ് വി ആർ ഷീ ആയ്യ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ സംസാരിച്ചു? ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തകൾ, വ്യക്തത തരുന്ന 7 CS ഓഫ് കമ്മ്യൂണിക്കേഷൻ ടിപ്സ്, ഐഡിയകൾ കണ്ടെത്താനായിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിംഗ്, പവർഫുൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സ്നേഹത്തോട് തിരുത്താനായിട്ട് സാൻഡ്വിച്ച് ടെക്നിക്, ക്രിയേറ്റീവ് ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള ഇടവേളകൾ, അങ്ങനെ കമ്മ്യൂണിക്കേഷനിലും ചിന്തകളിലും മാസ്റ്റർ ആകാനുള്ള എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, എന്താ ഓർക്കേണ്ടേ? മികച്ച ആശയങ്ങളും വ്യക്തമായ ആശയവിനിമയവുമാണ് നമ്മളെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ എന്തായാലും എന്തേ, അടുത്ത 360 ഡിഗ്രിയുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ മറ്റൊരു അടിപൊളി വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് സ്മൈലിംഗ്, തിങ്ക് ക്രിയേറ്റീവ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇംപാക്ട്. ദിസ് ഈസ് ആർ ഷീ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Was like a rock song.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

അന്ന് ഞാൻ കൊടുത്ത വാക്കിന്റെ പേരിൽ മാത്രമല്ല, സമരത്തിന്റെ മുന്നിൽ കൊടി പിടിച്ച് കൂട്ടു നിൽക്കാനും അവസാന ശ്വാസം വരെ മുദ്രവാക്കി മേറ്റി വിളിക്കാനും പെരിയാറിന്റെ തണുപ്പിൽ ഒരുമിച്ചിരുന്ന് തീ കായാനും ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് കിതച്ചു നിന്നാൽ കൈ പിടിച്ച് കൂടെ നടക്കാനും സഖാവിന് പറ്റുമെന്നൊരു തോന്നൽ. സഖാവിനെ കൊണ്ടേ പറ്റൂ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ മേഖല അതിവേഗം വികസിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: മൊഹാലി, സൂററ്റ് എന്നിവിടങ്ങളിൽ 2 സെമി കണ്ടക്ടർ വാണിജ്യ ഉൽപ്പാദന പ്ലാന്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചതായും ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിക്ക് $13.5 ബില്യൺ നീക്കിവച്ചതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ജപ്പാനിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറൻ റേറ്റിംഗ് ഉയർത്തിയതായും വ്യക്തമാക്കി.
2: ഭാരത് കി ക്വാർട്ടർലി ജിഡിപി റിപ്പോർട്ടായി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭി ഭാരത് നെ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്ക് ദിഖായി ഹൈ.
1: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600 ലധികം പ്രദർശകരും 300 ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40 ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാഹി സേവ 2026 പ്രചാരണം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബി പി എൽ കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5,000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായം ധനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും 53 ദേവസ്വം പട്ടയങ്ങളും ഇതിലുൾപ്പെടും. ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിലെ കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പട്ടയ വിതരണത്തിന് 14 കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27-ന് മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 വർഷം തടവും 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏക അധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30-ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണൻ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന KACB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിനാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിൽ 74,314, നിഫ്റ്റി 53 പോയിന്റ് ഉയർന്ന് 23,270 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ KSRTCയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും KSRTCയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി December 19-20 ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, CSR രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
7: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
6: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
7: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
6: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഹായ്, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജുവലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും, ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM. വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ഇനിക്ക് നമ്മ ഡ്രീംസ് പറ്റി பேச போறோம். നിങ്ങൾ ലാസ്റ്റാ കണ്ട ഡ്രീം ഞാപകം ഇരിക്കാം. ഒരു വോൾ ഫ്രണ്ട്, സ്കൂൾ ക്ലാസ് റൂം, അൺനോൺ പ്ലേസ്, മേ ബി നിങ്ങൾ ഫ്ലൈയിങ്, മേ ബി നിങ്ങൾ റണ്ണിങ്, ഒരു എക്സാമുക്ക് ലേറ്റാ വന്നത്, ആൻഡ് സംടൈംസ് മോർണിംഗ് എഴുന്ന ഉടനെ അയ്യോ എന്നാ ഡ്രീം ഇത്, 5 മിനിറ്റ്സ് ലേറ്റർ വെയിറ്റ്, நான் என்ன ட்ரீம் கண்டேன் அப்படின்னு யோசிச்சிருக்கிற எவ்வளோ டேஸ் இருக்குல்ல. ட்ரீம்ஸ் ரொம்ப ஸ்ட்ரேஞ்ச். ஆனால் இன்ட்ரெஸ்டிங் திங் என்னன்னா, நம்ம தூங்கும் போது பிரெயின் கம்ப்ளீட்லி ஆஃப் ஆகிடும்னு நினச்சா அது கரெக்ட் இல்லை. ஸ்லீப்பில் கூட பிரெயின் ஆக்டிவாக இருக்குது. மெமரிஸ், இமோஷன்ஸ், லேர்னிங், இன்டர்னல் தாட்ஸ், பல ப்ராசஸஸ் நடக்குது. அண்ட் சம்வர் இன் பிட்வீன் நம்ம பிரெயின் கிரியேட் பண்ணுற ஒரு ஸ்ட்ரேஞ்சான மூவி தான் ட்ரீம். ஆனால் வை, ட்ரீம்ஸுக்கு மீனிங் இருக்கா? ஃபியூச்சர் ப்ரெடிக்ட் பண்ணுமா? ஓல்ட் பீப்புள் ஏன் ட்ரீமில் வராங்க? அண்ட் ஏன் நம்ம ட்ரீம்ஸ் இவ்வளோ வியர்டாக இருக்குது? இன்றைக்கி நாம் இதை பற்றி எல்லாம் பேச போகிறோம். சயின்ஸ் அபவுட் ட்ரீம்ஸ். ஸோ நீங்கள் ரெடியா? நான் ரெடி. ஸோ இது அஹல்யா FM 90.4. இது நம்ம நேரம். இன்றைக்கி நாம் ட்ரீம்ஸ் பற்றி பேச போகிறோம். இது RJ ஹீரா. அண்ட்

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഡ്രീം ലോജിക്ക് ഒരു ലോജിക്കേ ഇല്ല. സ്കൂളില് ഇരിക്കും, സഡൻലി ബീച്ചുക്ക് പോകും, ടീച്ചർ സഡൻലി നൈബേഴ്സ്, ഫ്രണ്ട്സ് സഡൻലി 5 years old, ആൻഡ് ദെൻ നമ്മ പറന്നിട്ടിരിക്കും. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഡ്രീമില് ഇരിക്കുമ്പോൾ നമ്മ യൂഷ്വലി വെയിറ്റ് ദിസ് ഇസ് ഇമ്പോസിബിൾന്ന് ക്വസ്റ്റ്യൻ പണ മാട്ടോ. ബിക്കോസ് ഡ്രീം എക്സ്പീരിയൻസിൽ എക്സ്റ്റേണൽ വേൾഡോട് നോർമൽ ഇൻഫർമേഷൻ കിടയവേ കിടയാത്. ബ്രെയിൻ ഇറ്റ്സെൽഫ് ഒരു ഇന്റേണൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് പണിത്. മെമ്മറി, ഇമോഷൻ, ഇമേജസ്, പ്ലേസസ്, പീപ്പിൾ, തോട്ട്സ് ഇവക്ക് എല്ലാം മിക്സ് ആകുമ്പോൾ ഒരു ബിസാരി സ്റ്റോറി ക്രിയേറ്റ് ആകാം. ആണാ സയൻസ് ഇന്നും ഡ്രീംസ് എക്സാക്റ്റാ എപ്പടി ജനറേറ്റ് ആകുതെന്ന് ഒരു കംപ്ലീറ്റ്ലി അതെ സോൾവ് പണല. സോ ഡ്രീംസ് ആർ ജസ്റ്റ് റാൻഡം മെമ്മറീസ് മിക്സ്ഡ് ടുഗെദർന്ന് സൊല്ലത് കൂടെ ടൂ സിമ്പിൾ. ദ ബ്രെയിൻ ഇസ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദാറ്റ്. സോ നിറയ വിഷയങ്ങൾ ഇതെ പറ്റി സുത്തി റിസർച്ച് എല്ലാം നടക്കുന്നത്. നമ്മ വെയിറ്റ് പണലാം, ഏതാവതും ഒരു കൺക്ലൂഷൻ കിടച്ചുതന്നെ ആകണോ. ഇപ്പോ ഉങ്ങൾക്ക് ഒരു പാട്ട് കിടക്കുന്നതുക്കാണ് വൈപ്പ് ഇരിക്ക്. പാട്ട് കേട്ടിട്ട് തിരുമ്പി വാങ്ങുക. ഇത് ഹലി എഫ് എം 90.4 and this is RJ Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഒരു സ്ട്രെസ്ഫുൾ ഡേയില് സ്ട്രെയിൻഡ് ഡ്രീംസ് വന്നിരിക്കാം. എക്സാം ടെൻഷൻ, വർക്ക് പ്രഷർ, ഫൈറ്റ് വിത്ത് സംബഡി, ഇല്ലേ ഒരു ഹെവി ഇമോഷണൽ ഡേ. നൈറ്റില് ഡ്രീമില് എക്സാം ഇരിക്കും, ലേറ്റ് ഫോർ ട്രെയിൻ, ഫോൺ മിസ്സിങ്, സംബഡി ഉങ്ങളെ ചേസ് പണ്ടാങ്ക, ഇതെല്ലാം നമ്മൾക്ക് ഫെമിലിയറില്. സ്ലീപ്പ് ഇമോഷണൽ മെമ്മറീസ് പ്രൊസസ് പണ്ടതില് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ പണ്ടത്. ഡിഫറെൻറ്റ് സ്ലീപ്പില് മെമ്മറി ആൻഡ് ഇമോഷൻസ് പ്രൊസസ്സിങ്ങില് ഡിഫറെൻറ്റ് റോൾസ് പ്ലേ പണ്ടാം. ബട്ട് അഗെയിൻ, സ്ട്രെസ്ഫുൾ ഡേനാ ഡെഫിനറ്റ്ലി സ്ട്രെസ്ഫുൾ ഡ്രീം വരും, ഒന്നും ഫിക്സഡ് റൂൾ എല്ലാം കിടയാത്. ഡ്രീംസ് എല്ലാം പേഴ്സണൽ താ. സോ ഡ്രീമില് ഫോളിംഗ് വന്നാ ലൈഫില് കൺട്രോൾ പോയിടിച്ച്, ഡ്രീമില് വാട്ടർ വന്നാ നിങ്ങളോട് ഇമോഷൻസ് ரொம்ப ഡീപ്, ഡ്രീംസില് സ്നേക് വന്നാ സംതിങ് ബാഡ് ഇസ് കമ്മിങ്. ഇപ്പടി യൂണിവേഴ്സൽ സയന്റിഫിക് ഡിക്ഷണറി ഒന്നുമേ കിടയാത്. ഡ്രീം സിമ്പിൾസുക്ക് ഫിക്സഡ് സയന്റിഫിക് മീനിങ് ഇല്ല. കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്, ഉങ്ങളോട് എക്സ്പീരിയൻസസ് മാറ്റേഴ്സ്, ഉങ്ങളോട് ഇമോഷൻ മാറ്റേഴ്സ്. അവളോതാ, അത് പേഴ്സണലാണ് ഒരു എക്സ്പീരിയൻസ്, ആണോ അതെ വെച്ചിട്ട് നമ്മൾ ലൈഫ് എല്ലാം ഡിസൈഡ് പണവേ മുടിയാത്. സോ ഇന്ന മാതിരി മിത്സ് എല്ലാം നമ്പറ ആളുങ്ക തന്നെ ഉങ്ങളോട് ഫ്രണ്ട്സ് എന്നാ കൊഞ്ചോ സയൻസ് ചൊല്ലി കൊടുങ്ക. ഓക്കെ, ഇപ്പൊ അടുത്ത പാട്ട് കാണ ടൈം. ഇതാഹലി FM 90.4 and this is RJ Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇതുതാണ് ബിഗ്ഗസ്റ്റ് മിസ്റ്ററി. നാ യെസ്റ്റർഡേ ഇൻ ദ ഡ്രീം കണ്ടെന്റ് ടുഡേ എക്സാക്ട്ലി അതേമാതിരി നടന്നിടിച്ച്. സംടൈംസ് സച്ച് കോയിൻസിഡൻസസ് ഫീൽ ഇൻക്രെഡിബിളി പവർഫുൾ. ബട്ട് ഓർഡിനറി ഡ്രീംസ് ഫ്യൂച്ചർ ഇവൻസ് റിലയബിളി പ്രെഡിക്ട് പണണമെന്ന് എസ്റ്റാബ്ലിഷ് സയന്റിഫിക് എവിഡൻസ് എല്ലാം കിടയാது. ഒരു ബ്രെയിൻ കോൺസ്റ്റന്റ്ലി പാറ്റേൺസ് നോട്ടീസ് പണിത് ഹൺഡ്രഡ്സ് ഓഫ് ഡ്രീംസ് വരലാം. മോസ്റ്റ് ഡ്രീംസ് നത്തിങ് റിലേറ്റഡ് ടു ഫ്യൂച്ചർ. വൺ ഡ്രീം കോയിൻസിഡൻസ് മാച്ച് ആകുമ്പോൾ അത് മറ്റും നമ്മൾ സ്ട്രോങ്ങാ റിമെമ്പർ പണുവോ. സോ ഡ്രീംസ് മീനിങ് ഫുള്ളാ ഫീൽ ആകലാം, ബട്ട് മീനിങ് ഫുൾ ഫീലിംഗ് ആൻഡ് സയന്റിഫിക് പ്രെഡിക്ഷൻ രണ്ടും different things. So dreams are fascinating, but crystal ball ellam kedaiyathu. So ipo ungalku or dream vandhuchuna adu nallada irundha konjam siringa, kettaduna appadiye marandukonga. Avlodha ipo adutha paattukana time idha Ahalya FM 90.4, and this is RJ Hira with you. Stay tuned.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വാവു, വെറും 399? എവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏ, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: സ്റ്റോറി ഓഫ് ലൈഫ്.
5: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
6: നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിലെ പല തരത്തിലുള്ള തർക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. അതിപ്പോൾ ഓഫീസിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരെയാണ്. ഒരു തർക്കമുണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗമാണ് ശരിയെന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. വാദിച്ച് ജയിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഊർജവും സമയവും സമാധാനവും ഒക്കെ കളയാറുമുണ്ട്. പക്ഷെ എല്ലാ തർക്കങ്ങളിലും വാദിച്ച് ജയിക്കുന്നത് കൊണ്ടാണോ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നത്? ചില തർക്കങ്ങളിൽ ജയിച്ചാലും വലിയ ചില ബന്ധങ്ങളായിരിക്കും അവിടെ തോറ്റുപോവുക. മനസ്സിൻ്റെ സമാധാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ചില സാഹചര്യങ്ങളിൽ സമാധാനം തകർക്കുന്ന ചില സാഹചര്യങ്ങളിൽ തർക്കിച്ചു നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുന്നത്. ആ ഒഴിഞ്ഞു മാറലിനെ അവരുടെ വിജയമായിട്ട് അവർ കാണട്ടെ, അവരതിൽ സന്തോഷിക്കട്ടെ. കേൾക്കുമ്പോൾ ഇതൊരു തോറ്റുകൊടുക്കലല്ലേ എന്ന് തോന്നിപ്പോവും. പക്ഷേ ഇത് തോൽവിയൊന്നുമല്ല, വലിയൊരു തിരിച്ചറിവാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത, സ്വന്തം വാശി മാത്രം ജയിക്കണമെന്ന് നിർബന്ധമുള്ള ചില മനുഷ്യരുണ്ടാകും. അവർക്ക് മുന്നിൽ നിങ്ങൾ എത്ര വലിയ ന്യായങ്ങൾ നിരത്തിക്കഴിഞ്ഞാലും അവരത് അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ളവരോട് തർക്കിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. നിങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ അവർ വിചാരിക്കും അവർ ജയിച്ചുവെന്ന്. അവരത് ആഘോഷിക്കട്ടെ, ആ താൽക്കാലിക വിജയത്തിൽ അവർ സന്തോഷിക്കട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ജയിക്കുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനമാണ് നിങ്ങൾ അവിടെ സംരക്ഷിച്ചത്. അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും നിങ്ങൾ സ്വയം മോചിതനാവുകയാണ് ചെയ്തത്. ഈ ലോകത്ത് നിങ്ങളുടെ സമാധാനത്തേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയും. എല്ലാ യുദ്ധങ്ങളും ജയിക്കാനുള്ളതല്ല, ചില യുദ്ധങ്ങൾ വേണ്ട എന്ന് വയ്ക്കാനുള്ളതാണ്. മൗനമായിരിക്കാനും ഒഴിഞ്ഞു മാറാനും പഠിക്കുന്നത് ഒരു ബലഹീനതയായിട്ട് കാണേണ്ട കാര്യമില്ല, മറിച്ച് അതൊരു മാനസിക കരുത്താണ്. ഈ തർക്കങ്ങളിൽ ജയിച്ച് നമ്മുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ശാന്തമായിരുന്ന ജീവിതം ആസ്വദിക്കുന്നതാണ്. ആരെന്ത് വിചാരിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കെട്ടുപോകാതെ നോക്കുക. എന്നു മുതലെങ്കിലും ആ മാറ്റം ലൈഫിൽ വരുത്താം. അനാവശ്യമായ തർക്കങ്ങളിലേക്ക് നമ്മെ വലിച്ചെഴിക്കാനായിട്ട് ആരെയും അനുവദിക്കാതിരിക്കുക. ന്യായങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ നിൽക്കാതെ സ്വന്തം സമാധാനത്തിന് മുൻഗണന കൊടുക്കുക. അന്തസ്സോടെ ഒഴിഞ്ഞു മാറണം, സന്തോഷത്തോടെ ജീവിക്കണം. നിങ്ങളുടെ സമാധാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ആത്മവിശ്വാസത്തോടെ ശാന്തമായിട്ട് മുന്നോട്ട് പോകും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് സമാധാനം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എന്നാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ചില വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഒരു വലിയ ചുഴലിക്കാറ്റ് പോലെ വന്ന് അത് നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും എല്ലാം അങ്ങോട്ട് തകിടം മറിക്കും. ആ സമയത്ത് നമ്മൾ ആകെ പരിഭ്രാന്തരാകും, എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുക്കും, വല്ലാതെ ടെൻഷൻ അടിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രശ്നം തീരുമോ? ഇല്ല, അത് കൂടുതൽ വഷളാവുകയേ ചെയ്യുള്ളൂ. ഈ പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ പാഠമുണ്ട്. ഈ കലങ്ങിക്കിടക്കുന്ന ഒരു കുളത്തിലെ വെള്ളം തെളിയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? കലങ്ങിയ വെള്ളം അത് കൂടുതൽ ഇളക്കാതെ വെറുതെ വിടുമ്പോൾ തനിയെ തെളിയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടും പരിഭ്രാന്തരാകാതെ ശാന്തമായ മനസ്സോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ വലിയ പ്രശ്നം പോലും നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് തോന്നും. വെള്ളം കലങ്ങി നിൽക്കുമ്പോൾ അതിലേക്ക് വീണ്ടും വീണ്ടും കോലിട്ടിളകി കഴിഞ്ഞാൽ ചെളി വീണ്ടും ഉയർന്നു വരികയേ ചെയ്യുള്ളൂ. അതിനെ ഒരിടത്ത് ശാന്തമായി വെക്കുകയാണ് വേണ്ടത്. കുറച്ച് സമയം കഴിയുമ്പോൾ ആ ചെളിയെല്ലാം തനിയെ അടിഞ്ഞ് മുകളിൽ തെളിഞ്ഞ വെള്ളം വരും. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ദേഷ്യവും വിഷമവും കൊണ്ട് മനസ്സ് കലങ്ങി മറയും. ആ അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും അതിലൊന്നും വ്യക്തതയുണ്ടാവില്ല. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് സമയം ശാന്തമായിരിക്കുക എന്നതാണ്. ആ പ്രശ്നത്തിൽ നിന്നൊരല്പം മാറി നിന്ന് മനസ്സിനെ തണുപ്പിച്ച് ചിന്തിക്കുക. ദേഷ്യവും ആകുലതകളും അടങ്ങുന്ന സമയത്ത് മനസ്സ് തെളിയുമ്പോൾ പരിഹാരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തനിയെ തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇക്കാര്യം, ഇതിനാണോ ഞാൻ ഇന്നലെ ഇത്രയധികം സങ്കടപ്പെട്ടത് എന്ന് ചിന്തിക്കും. ശരിയല്ലേ? മനസ്സിൻ്റെ ശാന്തതയാണ് ഏതൊരു വലിയ പ്രശ്നത്തെയും ചെറുതാക്കി മാറ്റുന്ന ഏറ്റവും വലിയ മാന്ത്രിക വിദ്യ. എടുത്തുചാട്ടങ്ങൾ പലപ്പോഴും പുതിയ വലിയ തെറ്റുകളിലേക്കാണ് നമ്മളെ എത്തിക്കുക. ഒരു പ്രശ്നത്തിനും പെട്ടെന്ന് മറുപടി കൊടുക്കാനായിട്ട് നിൽക്കരുത്. സമയത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഔഷധ ഗുണമുണ്ട്. മനസ്സ് ശാന്തമാക്കാനായിട്ട് പഠിക്കുക എന്നത് ഒരു കലയാണ്. ആ കല സ്വന്തമാക്കുന്നവന് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെയും ഭയപ്പെടേണ്ടി വരില്ല. ചുറ്റും എത്ര വലിയ കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഭ്രാന്തരാവണ്ട. കലങ്ങിയ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ഒരല്പം സമയം നൽകുക. തെളിഞ്ഞ ചിന്തകളോടെ ആത്മവിശ്വാസത്തോടെ പുതിയൊരു വഴി കണ്ടെത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴും വലിയൊരു ഭാരവും ചുമല്ലേറ്റ് നടക്കുന്നവരാണ്, ശരിയല്ലേ? ആണ്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, അയ്യോ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ല, ഓഫീസ് തന്നെ ആകെ അവതാളത്തിലാവും, ജോലി ഒന്നും നടക്കില്ല ഓഫീസിൽ, ഞാൻ നോക്കിയില്ല എങ്കിൽ കുടുംബം തകർന്നു പോകും, ഞാനൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാം താറുമാറാകും എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്, പക്ഷെ അതിൻ്റെ പേരിൽ സ്വന്തം സന്തോഷങ്ങളെ അപ്പാടെ മറന്നു കളയുന്നത് ശരിയാണ്. ഞാനില്ലെങ്കിൽ എല്ലാം നിന്നു പോകുമെന്ന ചിന്തയിലാണ് നാം ഓരോരുത്തരും സ്വന്തം ജീവിതം ജീവിക്കാനായിട്ട് മറക്കുന്നത്. ഒരു നല്ല സിനിമയ്ക്ക് പോകാതെ, പ്രിയപ്പെട്ട കൂട്ടുകാരുമൊത്ത് ഒരു വിനോദയാത്രയ്ക്ക് പോകാതെ, എന്തിന് തനിക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം പോലും വാങ്ങി ധരിക്കാതെ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. ഒരു കാര്യം ഓർത്തോളൂ, നമ്മൾ ആരുമില്ല എങ്കിലും ഈ ലോകം അതിൻ്റെ വഴി അങ്ങ് മുന്നോട്ട് പോകും. എത്ര കൃത്യമായ വരികളാണല്ലേ ഇത്. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഈ ലോകത്തിൻ്റെ കേന്ദ്രബിന്ദുവെന്ന്, പക്ഷേ അതൊന്നുമല്ല സത്യം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ഈ ലോകമുണ്ടായിരുന്നു, നമ്മൾ പോയി കഴിഞ്ഞാലും ഈ ലോകം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാലേ നാളെ അവിടെ പകരം വേറൊരാൾ വരും. നമ്മളൊരു യാത്ര പോയാൽ ഒന്നും ഇവിടെ തകർന്നു വീഴാനായിട്ട് പോകുന്നില്ല, പക്ഷേ ഈ അനാവശ്യ ഭയവും ബാധ്യതകളും കാരണം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ നിമിഷങ്ങളാണ്. ജീവിതമെന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു വലിയ സമ്മാനമാണ്. നാളെ ചെയ്യാം, എല്ലാം ശരിയായിട്ട് ആസ്വദിക്കാം എന്ന് കരുതി മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പിന്നീട് ചെയ്യാനേ കഴിഞ്ഞെന്ന് വരില്ല. ഇഷ്ടമുള്ള ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതിലും സുഹൃത്തുക്കൾക്കൊപ്പം ഒന്ന് ചിരിച്ച് വർത്തമാനം പറയുന്നതിലും ആഗ്രഹിച്ചൊരു വസ്ത്രം വാങ്ങി ധരിക്കുന്നതിലുമൊക്കെയാണ് ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതിനെയൊക്കെ തിരക്ക് എന്നൊരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ ബലി കഴിക്കരുത്. കർത്തവ്യങ്ങൾ നിറവേറ്റുക, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, ഒപ്പം സ്വന്തം മനസ്സിനും ശരീരത്തിനും ഒരല്പം വിശ്രമവും സന്തോഷവും നൽകുക. ഈ ലോകം നമ്മളില്ല എങ്കിലും മുന്നോട്ട് പോകുമെന്ന വലിയ സത്യം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ പകുതി ഭാരവും ഇറക്കി വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല, അത് നമ്മളെ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള മനുഷ്യരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ വലിയ ഭാരങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യും, പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുക, ജീവിതത്തെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടെ ജീവിച്ചു തീർക്കാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ.
1: ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: മലയാളികളുടെ പ്രിയ ഗായകൻ, ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ സംഗീത പാരമ്പര്യം അതേ ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശബ്ദം വിജയ് യേശുദാസ്. മധുരമുള്ള ശബ്ദവും വികാരഭരിതമായ ആലാപന ശൈലിയും കൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരുപോലെ ശ്രദ്ധ നേടിയ ഒരു കലാകാരൻ. തലമുറകൾ മാറിയാലും സംഗീതത്തിന്റെ മാധുര്യം മാറില്ല എന്ന് തെളിയിച്ച ഒരു ശബ്ദമാണ്. അച്ഛന്റെ ശബ്ദം ഒരു ഇതിഹാസമാണെങ്കിൽ മകന്റെ ശബ്ദം ആ പാരമ്പര്യത്തിന്റെ മനോഹരമായൊരു തുടർച്ചയാണ്. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ മകൻ എന്ന വിശേഷണത്തിനപ്പുറം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകൻ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു ശബ്ദം. കോലക്കുഴൽ വിളികേട്ടോ, മലരെയും, ഹേമന്തമൻ തുടങ്ങി നിരവധി ഗാനങ്ങൾ ഇന്നും നമ്മൾ സംഗീതാസ്വാദകരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച പാട്ടുകൾ. ഗായകൻ മാത്രമല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്ന് കഴിവ് തെളിയിച്ച വിജയ് യേശുദാസ് സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഓരോ ശ്രോതാവിനും പ്രിയപ്പെട്ട ശബ്ദം തന്നെയാണ്. ഈ ശബ്ദത്തിൽ നമുക്ക് ലഭിച്ച മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുടരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിബ്രാറ്റോ കിങ് എന്നൊക്കെ വിളിപ്പേരുള്ള വിജയ് യേശുദാസ് ചന്ദനവളയിട്ട കൈകൊണ്ട് എന്ന ഗാനമാണ് ആദ്യമായി ഒരു പ്ലേബാക്ക് സിംഗർ എന്ന രീതിയിൽ പാടുന്ന പാട്ട്. ഒരു ആൽബത്തിന് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് എപ്പോഴും ഒരു വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റുന്ന വളരെയധികം നന്മയുള്ള ഒരു പാട്ടാണ്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട്. ആൻഡ് വളരെ നല്ല കേൾവി ശക്തിയുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ പാടിക്കൊണ്ടിരുന്ന കീർത്തനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും തൻ്റെതായ രീതിയിൽ പാടുകയൊക്കെ ചെയ്ത, പെട്ടെന്ന് പാട്ടുകളെ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള, പിക്കപ്പ് ചെയ്യുന്ന ഒരു ഗായകൻ. ഈ ഗായകന്റെ ആദ്യത്തെ ഗാനം നമ്മൾ തിരുവോണ കൈനീട്ടം. അതിന് മുന്നേ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലൂടെയാണ് ഒഫീഷ്യലി വിജയ് യേശുദാസ് എന്ന ഗായകനെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ചന്ദന വളയിട്ട് എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര, ഒണഹല്ലി FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളെ വളരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തിരുന്ന ഒരു ഗായകൻ. എന്നാൽ മലയാള സിനിമയിൽ പതുക്കെ പതുക്കെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകൻ വളർന്നു വന്നത്. ആൻഡ് ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ വളർച്ചയിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാട്ടുകാരനെ മെരുക്കിയെടുത്തതും എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനാണ്. റിഹേഴ്സൽ ചെയ്യാൻ മടിയുള്ള ഗായകനാണ് താൻ എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു ഗായകൻ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കുന്ന എല്ലാ ലൈവ് ഷോസും ലൈവായി തന്നെ റെക്കോർഡ് ചെയ്യാതെ ആ ശബ്ദം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരം മനോഹരമായ ഷോസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ കൂടിയാണ്. യേശുദാസ് എന്ന സംഗീത മാന്ത്രികനൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് പലപ്പോഴും വിജയ് യേശുദാസ് എന്ന ഗായകൻ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു വലിയ സ്റ്റേജാണ്, ഞാൻ പെർഫോം ചെയ്യാണ് എന്ന ഭാരങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്ന ഒരു നല്ലൊരു സ്റ്റേജ് പെർഫോമർ കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ ശരിക്കും മലയാളി ഓഡിയൻസിൽ നിന്ന് കിട്ടിയത് കോലക്കുഴൽ വിളിക്കേട്ടു എന്ന ഗാനത്തിലൂടെ തന്നെയാണ്. അദ്ദേഹത്തിന് മെരുക്കിയെടുത്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സമ്മാനിച്ച മറ്റൊരു മനോഹര ഗാനം വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ട്, എ കെ ലോഹിതദാസ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM.

വിബ്രാറ്റോ കിങ് എന്ന് പലപ്പോഴും വിജയ് യേശുദാസിനെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം, അത് വേണ്ട പോലെ വേണ്ട സംഗീത സംവിധായകർക്ക് കൃത്യമായി നൽകാനുള്ള നല്ല കഴിവ് ആ ശബ്ദത്തിൽ അനുഗ്രഹിച്ച് കിട്ടിയതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ് ഭാഷ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയുള്ള മനോഹരമായ തമിഴ് ഗാനങ്ങളും നമ്മൾ ഏറെ ശ്രദ്ധയോടെ കേട്ടതും നമ്മളുടെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തതുമൊക്കെ. ആൻഡ് എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയ വിജയ് യേശുദാസും ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത ഒരു ഗാനം, നാ മുത്തുകുമാർ വരികൾ എഴുതി ദീപാവലി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട് കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് കാത്തിരുന്നേ. ഈ പാട്ടിൽ ഒരു ഒരു റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ പോലും ആ സിനിമയുടെ എല്ലാ ഇമോഷൻസും കൃത്യമായി പകർത്തി വെച്ചിരിക്കുന്ന ഒരു ഗാനം എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ളൊരു ഒരു സുഖം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇനി അതിന് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. ദീപാവലി എന്ന സിനിമയിൽ നിന്നും വിജയ് യേശുദാസിന്റെ കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് എന്ന ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർവയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ

യേശുദാസിന്റെ ശബ്ദമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദം എന്ന് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഗായകനാണ് അല്ലെ. അച്ഛന്റെ മകനാണ്, തീർച്ചയായിട്ടും അത്തരം സിമിലാരിറ്റികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു അച്ഛനും മകനും എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ശബ്ദത്തിന്റെ സിമിലാരിറ്റികളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നിട്ട് കൂടി തന്റേതായ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വിജയമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത്. അതിൽ തന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന ഗാനം, അതും മോഹൻലാൽ എന്ന അതുല്യ നടനു വേണ്ടി വിജയ് യേശുദാസ് ശബ്ദം നൽകുമ്പോൾ ആ സിനിമയും ആ പാട്ടും അത് നൽകുന്ന ഇമോഷൻസും നമുക്ക് പകരം വയ്ക്കാനാകാത്ത ഒന്നാണ്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, അതിലെ ഏറ്റവും മനോഹരമായ വരികൾ, അത് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു അനുഭവം. സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം, മണലിന്റെ ആർദ്രം അമ്മാരിടത്തിൽ, ഒരു മൗനശില്പം മെനഞ്ഞു തീർത്തെന്തിനോ, പിരിയുന്നു സന്ധ്യ വിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ ഈ വരികൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് കാതിനും മനസ്സിനുമൊക്കെ തന്നത് മറ്റൊരു ദിവ്യമായ അനുഭൂതിയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഷഹബാസ് അമൻ കമ്പോസ് ചെയ്ത് സ്പിരിറ്റ് എന്ന സിനിമയിലെ ഗാനം മഴ കൊണ്ട് മാത്രമാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹലി എഫ് എം സ്റ്റേ ചെയ്യും.

2007 ശിവാജി എന്ന രജനീകാന്ത് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയിൽ ഒത്തിരി നല്ല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ തന്നെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഗാനമായിരുന്നു സഹാന പൂക്കൾ പൂക്കതേ എന്ന ഗാനം.

മനോഹരമായൊരു ഗാനം. ഈ പാട്ടും ആ പാട്ടിന്റെ സെറ്റും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽസ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ റൊമാൻറ്റിക് ഗാനത്തിന് വേണ്ടി മാത്രം ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും മികച്ച ഒരു സെറ്റ് തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാട്ട് അത്രയും തന്നെ മനോഹരമാണ്. ആൻഡ് ഓഫ് കോഴ്സ് എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികൻ ഈ ഒരു പാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പിന്നെ ആ പാട്ടിന്റെ ലെവൽ എത്രയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ആൻഡ് ഇതിലെ ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഈ പാട്ട് സഹാന എന്ന പാട്ട് ആദ്യം പാടിയത് വിജയ് യേശുദാസ് ആയിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് മറ്റൊരു ഹിന്ദി ഗായകനെ കൊണ്ട് മാറ്റി പാടുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ ഏറ്റവും മനോഹരമായി തന്നെ ഈ ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത് വിജയ് യേശുദാസിന്റെ ഈ വേർഷൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത ഈ പാട്ടിനുള്ളത്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇതിന്റെ ഫീമെയിൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശിവാജി എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് വിജയ് യേശുദാസ് പാടിയ ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് നമ്മൾ ഈ ഗാനത്തിന്റെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

മാമന്നൻ ആൻഡ് ബൈസൺ കാലമാടൻ. ഈ രണ്ട് സിനിമകളും ആസ് യു നോ സെയിം ഡയറക്ടറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ മാരി സെൽവരാജ് ടച്ച് ഉള്ള സിനിമകൾ തന്നെയാണ് ഇത് രണ്ടും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ബൈസൺ എന്ന സിനിമയിൽ വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. ആൻഡ് ഈ പാട്ട് ഒരു അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗാനം തന്നെയാണ്. ആൻഡ് ഒരു അഡിക്റ്റീവ് ഫീൽ ഉള്ള ഒരു പാട്ടാണ്. നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത, പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന, കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം പിടിക്കുന്ന ഒരു ഗാനം, ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉള്ള ഒരു പാട്ട് എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ടിന് ചേർന്ന വരികൾ, ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാകുന്നതിനും ഏറെ ആഴമുള്ളതാകുന്നതിനും മറ്റൊരു കാരണം അത് എഴുതിയിരിക്കുന്നത് മാരി സെൽവരാജ് എന്ന ഡയറക്ടറാണ് എന്നുള്ളത് കൂടിയാണ്. വളരെ ഹൈ റേഞ്ചിൽ വിജയ് യേശുദാസ് പാടിയിട്ടുള്ളൊരു പാട്ട്. ആ സിനിമ കണ്ടവർക്ക് ആ സിനിമയുടെ ലാസ്റ്റ് പോർഷനിൽ ഈ പാട്ട് വരുമ്പോഴുള്ള ഒരു ഫീല് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അധികമാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഈ ഒരു പോർഷൻ വിജയ് യേശുദാസ് പാടി അതേ പോർഷൻ തന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പാട്ട് ചിന്ന ചിന്ന ചീനിക്കല്ല് എന്ന് പറയുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബൈസൺ കാലമാടൻ എന്ന സിനിമയിൽ മാരി സെൽവരാജ് വരികൾ എഴുതി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഗാനം, വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം എ ആർ റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരു സംഗീത മാന്ത്രികന്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അല്ലെ? അങ്ങനെയാണ് മലയൻ കുഞ്ഞ് എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഒന്ന് നമ്മൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലാണ് കേട്ടത്. ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ വലിയ പേരുകൾ എടുത്തില്ല എങ്കിലും പാട്ട് ഒത്തിരി പേര് ശ്രദ്ധിച്ചിരുന്നു. പാട്ടിന് ഒരു ഒരു പ്രത്യേക ഫീൽ ഉള്ള പാട്ടാണ്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് സിനിമയുടെ അപ്പുറത്ത് നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് കേട്ട പോലത്തെ ഒരു ഫീൽ എപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. ചോലപ്പെണ്ണ് എന്ന ഗാനം അല്ലെ. ആൻഡ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയ ഓർമ്മകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എ ആർ റഹ്മാൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നില്ല. വിജയ് യേശുദാസ് പോവുകയും പാടി തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ റഹ്മാൻ സാർ സ്റ്റുഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാൻ പാടിയത് ശരിയായോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആയോ എന്നുള്ള കൺഫ്യൂഷൻസിലാണ് ഈ പാട്ട് പാടി അവസാനിപ്പിച്ചത് എന്ന് വിജയ് യേശുദാസ് ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡിഫറെന്റ് ടൈപ്പിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു പാട്ട് തന്നെയാണ്, വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു ഗാനം തന്നെയാണ്. ഒരു ഓണപ്പാട്ടിന്റെ ഫീൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. യെസ്, മലയൻ കുഞ്ഞ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത, വിനായക് ശശികുമാർ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിജയ് യേശുദാസ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

മലരെ എന്ന ഒറ്റ ഗാനം എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പാട്ടുമായി കണക്ട് ചെയ്തു എന്നുള്ളത് ഈ സിനിമയുടെയും ഈ പാട്ടിന്റെയും ഒക്കെ വിജയം തന്നെയാണ്. ആൻഡ് ഇതിന്റെ സംഗീത സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞങ്ങൾ ഒരുപാട് പേരെ ട്രൈ ചെയ്തു, പക്ഷെ അവസാനമാണ് വിജയ് യേശുദാസ് എന്ന ഒരു ശബ്ദത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതും ആ ശബ്ദം തന്നെ ഈ പാട്ടിന് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തതും. ആ സമയത്ത് നേരമൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് രാജേഷ് മുരുകേശൻ ശരിക്കും പ്രേമം എന്ന സിനിമയിലേക്ക് എത്തുന്നതും. അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് രാജേഷ് എന്നാണ് വിജയ് യേശുദാസ് പറഞ്ഞിട്ടുള്ളത്. വന്നു, ഇതാണ് ഈ പാട്ടിന് വേണ്ടത് എന്ന് പറഞ്ഞു, വിജയ് യേശുദാസ് പാടി അവസാനിപ്പിക്കുന്നു, പോരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല ഈ പാട്ട് ഇത്രയും വലിയൊരു ഹിറ്റിലേക്കുള്ള ഒരു യാത്രയായിരിക്കും എന്ന് വിജയ് യേശുദാസ് ചിന്തിച്ചിരുന്നില്ല എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നു, പലർക്കും ഇതിന്റെ വിഷ്വൽസ് കിട്ടാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് വീഡിയോ എടുത്ത് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്രേസി ആയിട്ടുള്ള തിയേറ്റർ റെസ്പോൺസും പാട്ടുകളോടുള്ള അമിതമായ ഒരു സ്നേഹമൊക്കെ ലഭിച്ച ഒരു സിനിമ, ഒരു ഗാനം. ഇപ്പോഴും മലയാളികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രേമം എന്ന സിനിമയിൽ ശബരീഷ് വർമ്മ വരികളെഴുതി, രാജേഷ് മുരുകേശൻ കമ്പോസ് ചെയ്ത ഗാനം. ഈ വരികളിലേക്ക് എത്തിയതിനെ പറ്റിയും ശബരീഷ് പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പല വാക്കുകളിൽ നിന്ന് അവസാനം മലരെ എന്ന വാക്കുകളിലേക്ക് എത്തുകയും കരളെ എന്നൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയാണ് മലരെ എന്ന വാക്കിലേക്ക് എത്തിയത് എന്നുള്ള ആ ബ്യൂട്ടിഫുൾ ജേണിയൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നു പ്രേമം എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുടരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഷർട്ട് നല്ലാർക്ക്?
1: ഷർട്ടല്ല, കുർത്തയാണ്.
0: കുർത്ത
1: കേരള സാരി സൂപ്പർ.

വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലല്ലാതെ മറ്റൊരു ശബ്ദത്തിൽ എനിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അത്രമാത്രം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ ശബ്ദത്തിന്റെ ഭംഗി മുഴുവനായും വലിച്ചെടുത്തിട്ടുള്ളൊരു ഗാനം എന്ന് ഞാൻ പറയും. ചിറ്റൂർ ഗോപിയാണ് ആക്ച്വലി ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ദീപക് ദേവ് കമ്പോസ് ചെയ്തൊരു ഗാനമാണ്. ആൻഡ് വളരെ മനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ പ്രിയപ്പെട്ടതാക്കുന്നതും. കിളി ചൊല്ലിയ കിളിയുടെ മൗനം കരളിനു നോവായി, വിട ചൊല്ലിയ മനസ്സുകൾ ഇടറുകയായി മൂകം. മനോഹരമായ വരികൾ ഫ്രം ചിറ്റൂർ ഗോപി. ആൻഡ് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ മറ്റൊരു മാജിക് കൂടി സംഭവിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. വിജയ് യേശുദാസ് എന്ന അതുല്യ ഗായകനിൽ നിന്നും ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ടുകഥകളുമായി നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. ആർജി ഹീര, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: എടാ മൽഘോഷ, നീയാ?
1: ഞാനാ ഫുൾ പരിപാടി ഞാനാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?
0: നൈസ്. പക്ഷെ പ്രകൃതി മതി.
2: നോ പ്രകൃതി,
1: ഓൺലി വികൃതി.

ആ

FM 90.4. It's Rhythm of Palakkad.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.